ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 24, കൊല്ലവർഷം 1201, എടവം 31, 2026 ജൂൺ 14 ഞായർ. 438.6 മീറ്ററിൽ 684 കിലോ ഹേർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ബിജോ പനച്ചിക്കൽ.
2: അധികമാർഗം സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒന്നാണ് സംതൃപ്തിയുടെ താക്കോൽ. മിച്ചം വരുന്നവയൊക്കെ സമ്പാദ്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അവർക്കിടയിൽ മിച്ചം വരുന്നവയൊക്കെ അധികപ്പറ്റാണെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. നൂലുപൊട്ടിയ പട്ടം പോലെ നിവർത്തിക്കാനുള്ള ആഗ്രഹങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് മനുഷ്യർ. പാഠപുസ്തകത്തിൽ പഠിച്ച നാറാണത്ത് ഭ്രാന്തന്റെ ഒരു കഥയുണ്ട്. ഒരിക്കൽ വരദാനങ്ങളുടെ ദേവത നാറാണത്ത് ഭ്രാന്തന് പ്രത്യക്ഷപ്പെട്ട് എന്താഗ്രഹമുണ്ടെങ്കിലും ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. പകലു മുഴുവൻ ഒരു പാറക്കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റി അത് താഴേക്ക് ഉരുട്ടിവിട്ട് കൈകൊട്ടിച്ചിരിച്ചിരുന്ന നാറാണത്ത് ഭ്രാന്തന് നിവർത്തിക്കാൻ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ധാർഷ്ട്യത്തോടുകൂടി എന്താഗ്രഹം വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ പറഞ്ഞ ദേവത ഒടുവിൽ അയാൾക്ക് മുൻപിൽ യാചിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരാഗ്രഹം പറയണം. വരം തരാതെ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഒടുവിൽ സഹികെട്ട് നാറാണത്ത് ഭ്രാന്തൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഇടതുകാലിലെ മന്ത് ഒന്ന് വലതുകാലിലേക്ക് മാറ്റിത്തരണം. നമ്മളൊക്കെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യന്റെ ആഗ്രഹം അവിടെ തീർന്നു. നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിക്കുന്ന ഫിലോസഫി

0: എന്നും പ്രസക്തമാണ്. കൈനിറയെ സമ്പാദ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത്. എന്നാൽ അയാൾ സ്വന്തമായവ കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോയപ്പോഴും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ചെയ്തത്. എല്ലാറ്റിലും സംതൃപ്തി കണ്ടെത്തുക എളുപ്പമല്ല. ഇന്ന് വരെ ഒരു മനുഷ്യനും അവന്റെ എല്ലാ സങ്കല്പങ്ങൾക്കും ഇണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല. ഒരാൾക്കും പൂർണ്ണമായ മാനസിക സന്തോഷം നൽകുന്ന ജോലിയോ ചുറ്റുപാടുകളോ ലഭിച്ചിട്ടില്ല. എന്നാൽ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന നിമിഷം അവയൊക്കെ പൂർണ്ണതയുള്ളവയായി മാറും. നിന്റെ തൊപ്പിയിലെ മഞ്ഞ് നിന്റേതാണെന്ന് തോന്നുന്ന നിമിഷം തൊപ്പിക്ക് ഭാരമില്ലാതാകുന്നു എന്നൊരു നിക്കരാഗുവൻ പഴഞ്ചൊല്ലുണ്ട്. ജീവിതത്തോടുള്ള വീക്ഷണവും ഇത്തരത്തിൽ മാറ്റിയെടുക്കാം. ചായ കുടിക്കാൻ പണം ചോദിക്കുന്ന യാചകന് നമ്മൾ 20 രൂപ കൊടുക്കുമ്പോൾ അതിൽ 10 രൂപ മടക്കി തന്ന് ചായ കുടിക്കാൻ ഇത് മതിയെന്ന് പറയുന്ന യാചകൻ നമുക്കെന്തുകൊണ്ടാണ് വിസ്മയമായി അനുഭവപ്പെടുന്നത്? അയാൾക്ക് വേണമെങ്കിൽ അത് നാളേക്കായി മാറ്റിവെക്കാമായിരുന്നു. ദീർഘനാൾ പട്ടിണി കിടന്ന ശേഷം വരി നിന്ന് മേടിച്ച ഭക്ഷണ പൊതിയിൽ ഒരു പങ്ക് മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കുന്ന കുട്ടി നമുക്കെന്തുകൊണ്ടാണ് അതിശയമായി അനുഭവപ്പെടുന്നത്? അതൊന്നും അത്ര പരിചിതമായ കാഴ്ചകളല്ലാത്തതുകൊണ്ട് തന്നെ. തൃപ്തി എന്നത് മനസ്സിന്റെ നിലപാടുകൂടിയാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ അത്രയ്ക്ക് സൗന്ദര്യമൊന്നുമില്ലാത്ത ജീവിത പങ്കാളിയെയും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത മക്കളെയും ചേർത്ത് നിർത്തി ഒരുവൾ ഇതെന്റെ സ്വർഗമാണ് എന്ന് പറയുമ്പോൾ, സൗഭാഗ്യങ്ങളെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന പണവും പ്രശസ്തിയുമുള്ളവർ സ്വർഗം കൊതിക്കുന്ന കാഴ്ച ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇങ്ങനെ പറയാറുണ്ട്, എ സാറ്റിസ്ഫൈഡ് ലൈഫ് ഈസ് ബെറ്റർ ദാൻ എ സക്സസ്ഫുൾ ലൈഫ്. കാരണം വിജയം അളക്കുന്നത് മറ്റുള്ളവരാണ്. നമ്മുടെ സംതൃപ്തി നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും മാത്രമാണ് അളക്കാൻ സാധിക്കുക. ചെയ്തു തീർക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകുക, പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടാകുക എന്നിവയൊക്കെയാണ് ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. കുറവുകളിൽ കണ്ണുടക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളുടെ എണ്ണമെടുത്തവരാണ് സന്തുഷ്ടരായി ജീവിതം നയിച്ചവർ. നടൻ മമ്മൂട്ടി അഭിനയിച്ച പ്രശസ്തമായ സിനിമയാണ് പത്തേമാരി. അതിൽ അദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നാണ്. ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും നാരായണൻ ചെലവഴിച്ചത് ഗൾഫിലാണ്. അയാൾ കാരണമാണ് വീട്ടിലെ പട്ടിണി മാറിയത്, അച്ഛന്റെ കടങ്ങൾ വീട്ടിയത്, പെങ്ങന്മാരെ കെട്ടിച്ചത്, ഏട്ടനൊരു തൊഴിലുണ്ടായത്. എങ്കിലും അവരാരും നാരായണനെ സ്നേഹിച്ചിരുന്നില്ല, അയാളുടെ പണത്തെ മാത്രമാണ് സ്നേഹിച്ചത്. ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്ത ആളെന്ന നിലയിൽ ഒരു TV ചാനൽ നാരായണനുമായി ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദ്യകർത്താവ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നാരായണന് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതിനയാൾ കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഈ അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട്, ഈ ഏട്ടന്റെ അനിയനായിട്ട്, ഈ അനിയത്തിമാരുടെ ഏട്ടനായിട്ട്, ഈ നളിനിയുടെ ഭർത്താവായിട്ട്, എന്റെ മൊയ്തീന്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരനായിട്ട് ഒരിക്കൽ കൂടി ജനിക്കണം, ഇത്രയേ ഉള്ളൂ. ഒന്നാലോചിച്ചാൽ ഇവരാരും നാരായണനൊരു പ്രത്യുപകാരവും ചെയ്യാത്തവരാണ്. ചുറ്റുമുള്ളതെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം സ്വന്തമാകുന്നതാണ് സംതൃപ്തിയുടെ താക്കോൽ.
1: ഫാദർ ബിജോ പനച്ചിക്കൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi has arrived in Nice, France on the first leg of his two-nation visit to France and Slovakia. During his visit, Mr. Modi will hold talks with the French President Emmanuel Macron, jointly launch Bharat Innovates and exchange views on key regional and global issues, and also attend the G7 summit. Upon arrival, the Prime Minister received a warm and enthusiastic welcome from the members of the Indian diaspora at Hotel Negresco. Our correspondent has the details.
4: Prime Minister Narendra Modi was accorded a vibrant community reception in Nice, where members of the Indian diaspora gathered in large numbers to welcome him. The Prime Minister also witnessed colorful performances featuring classical Indian dance forms such as Kathak, Odissi and Bharatanatyam, presented by French and Italian artists. Today at 2:30 PM, Prime Minister Modi and French President Emmanuel Macron will jointly launch Bharat Innovates, a flagship platform showcasing India's innovation and startup ecosystem. The two leaders will also hold bilateral talks to review cooperation in key sectors including technology, defense, innovation and strategic affairs. From France, the Prime Minister will travel to Slovakia for the second leg of his visit. This is Shailesh Menon for Akashvani News, Nice, France.
3: The Prime Minister thanked the Indian diaspora in Nice for the warm welcome accorded to him. In a social media post, he described the gesture as memorable. Mr. Modi emphasized that despite being several kilometers away from home, the bond of the Indian diaspora with India remains as

0: strong as ever. Indian Space Research Organization ISRO Chairman V. Narayanan has informed that they have collaborated with the Department of Atomic Energy to develop an advanced artificial heating system that can protect lunar lander from the freezing weather of the moon. Addressing the CSIR RISE conclave in Bengaluru, ISRO chief explained that Chandrayaan-3 lander Vikram, fueled by solar energy, operated only for 14 days on the moon. ISRO will now work with the Atomic Energy Department to develop a lunar lander that can survive on the moon for up to 200 days. The White House said that U.S. President Donald Trump will meet Prime Minister Narendra Modi and other world leaders during the next week's G7 summit in France. A senior administration official said discussions are expected to focus on economic growth, supply chains, artificial intelligence, investment partnerships, and a range of global security challenges. On Wednesday, President Trump is scheduled to hold a bilateral meeting with Prime Minister Modi before joining a working lunch attended by G7 leaders, outreach partners, and technology executives. U.S. President Donald Trump has said a deal to end the war with Iran will be signed today and that the strategic Strait of Hormuz will be opened to all immediately afterwards. He made this announcement on a social media post, and at the same time, Trump kept the threat of fresh attacks dangling if the deal failed to pan out as expected. He said, hopefully this process will work out. If it doesn't, they have the ultimate alternative. The U.S. president also contrasted the proposed agreement with a 2015 Joint Comprehensive Plan of Action. Meanwhile, Iran's foreign ministry spokesperson Ismail Baghaei has said the signing of any agreement is unlikely to take place immediately, stating that it will not happen today and may take place in the coming days. In men's cricket, India defeated Afghanistan by 7 wickets in a rain-affected first one-day international of the three-match series in Dharamshala, Himachal Pradesh last night. Chasing 195 runs, India overhauled the target in 22.5 overs. Indian skipper Shubman Gill scored unbeaten 84 of 66 balls. In the ICC Women's T20 World Cup, India will begin their campaign against arch-rivals Pakistan at Edgbaston in Birmingham today. The match will start at 7 p.m. Indian Standard Time. India holds a strong record against Pakistan in women's T20 internationals, winning 13 of their 16 encounters. In Group B action, Scotland defeated Ireland by 40 runs at Old Trafford in Manchester on Friday. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മയുടെ ദീപാരാധന എന്ന കവിത ആലപിക്കുന്നു പാണപ്പുഴ പത്മനാഭ പണിക്കർ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7 മണിക്ക് ഓപ്പൺ ഫോറം, വഴികൾ, യാത്രികർ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ അനു തോമസ് പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽ ബോക്സ്. ഇളയനില. 8:30 കഥാനേരം, പി വത്സലയുടെ വേനൽമഴ എന്ന കഥ. 8:45 സുവർണ മലരുകൾ. 9 മണിക്ക് റിയൽ എഫ് എം പോഡ്കാസ്റ്റ്, ഡോക്ടർ പി ബി സലീം IAS പങ്കെടുക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം. 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 ചലച്ചിത്രഗാനം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനം. 5 മണിക്ക് താളവാദ്യം, ശുഗപുരം രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ.

0: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ കേൾക്കാം, 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 10:45 ചലച്ചിത്രഗാനം, 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ദീപാരാധന, ബാലാമണിയമ്മയുടെ കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിക്കുന്നത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.

അർച്ചിച്ചിതേകാഗ്ര ഹൃതായതിനെ ഞാനപ്പോൾ വിടർന്നു തേൻ തൂകുന്ന പൂക്കളാൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമെൻ കണ്ണതിൻ ചുറ്റും പരത്തി പ്രഭാപടലങ്ങളെ കർമ്മപ്രപഞ്ചമശേഷമിരുണ്ടുപോയൻമിഴി മുന്നിൽ സ്ഫുരിച്ചിതതൊന്നു ഞാൻ കാൽക്ഷണം കൊണ്ടനദ്യന്ത തേജസ്സിനെ സാക്ഷാത്കരിച്ചിതനിക്ക ചെറുതിരി വിശ്വഹൃദയത്തുടിപ്പെന്ന പോലെ കാലൊച്ചയൊന്ന സ്ഫുടം കേൾക്കായി വെളിക്കുടൻ കാത്തുനിൽപ്പുണ്ടാം സമുൽക്കണ്ഠയാ പ്രേമമൂർത്തിയെന്നധനീ വാതിൽ തുറക്കുവാൻ മുറ്റത്തുഷസ്സിൻ പ്രകാശപ്പെരുമയെപ്പറ്റി മന്ത്രിക്കയായി.

0: எதின் க்ஷீணசிகையில் ஸ்புரிக்கையாய் மாயிக சங்கல்பமும் நின்ற புஞ்சிரி.
1: ബാലാമണി അമ്മയുടെ ദീപാരാധന എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ആലപിച്ചത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.
2: കാവ്യാഞ്ജലി.
3: ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം രാജലക്ഷ്മിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. സംഗീതം ജെറി അമൽദേവ്.

0: പ്രഭാതവന്ദനം സമാപിച്ചു. ശ്രദ്ധ.
1: കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും കൊണ്ട് സമൃദ്ധവും പരിസ്ഥിതി പ്രാധാന്യമുള്ളതുമായ പ്രദേശമാണ് കോഴിക്കോട് സരോവരം ബയോപാർക്ക്. സരോവരത്തിന് സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് പരാതി സമർപ്പിച്ചിരിക്കുകയാണ് പൗരാവകാശ സംരക്ഷണ സമിതി. ഈ പ്ലാന്റിന്റെ നിർമ്മാണം കണ്ടൽക്കാടുകളെയും തണ്ണീർത്തടങ്ങളെയും നശിപ്പിക്കുമെന്നാണ് പരാതിയിൽ പറയുന്നത്. സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ ശേഷമേ നിർമ്മാണം പാടുള്ളൂ എന്നാണ് ആവശ്യവും. നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സരോവരം പാർക്കിനടുത്ത് മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സതീഷ് പാറന്നൂർ.
2: വികസനത്തിന് നമ്മൾ എതിരല്ല, നിയമപരവും അതുപോലെ തന്നെ ജനദ്രോഹപരവും അല്ലാത്ത ഏതൊരു വികസനത്തിനും നമ്മൾ അനുകൂലിക്കുന്നതാണ്. സരോവരത്ത് ഇത് രണ്ടും സത്യത്തിൽ അവിടെ ജനങ്ങളായാലും ശരി അല്ലെങ്കിൽ അധികാരികളായാലും ശരി ഭരണകൂടമായാലും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നാമത് നിയമപരം എന്നുള്ള വേർഷൻ എടുത്താൽ ഒരു മാലിന്യ ശുചീകരണ പ്ലാന്റ് വരുന്നതിന് നിയമപരമായിട്ട് എന്തെല്ലാം രേഖകൾ ആവശ്യമാണോ അത് ഒട്ടുമിക്കതും സരോവരം പ്ലാന്റുമായി ബന്ധപ്പെട്ട് നേടിയെടുത്തിട്ടില്ല. രണ്ടാമത് അത് ജനദ്രോഹപരമാണോ എന്നുള്ളത്. അപ്പൊ നിയമപരമല്ലാത്തത് കൊണ്ട് തന്നെ അത് ഏറെക്കുറെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഇതുപോലുള്ള ഒരു STP പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ പ്രാഥമികമായിട്ട് വേണ്ടത് അവിടുത്തെ പല ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട അനുമതികളാണ്. ഒന്ന്, കേരള തീരദേശ സംരക്ഷണ അതോറിറ്റിയുടെ NOC വേണം. അതുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പാരിസ്ഥിതിക ആഘാതം പഠനം നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഏറെക്കുറെ ഏതൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് വരണമെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഒരു വാർഡ് സഭ കൂടി അത് ജനങ്ങളെ അംഗീകരിക്കണം. ഇത്തരത്തിലുള്ള ഒരു വാർഡ് സഭ അവിടെ കൂടിയിട്ട് ഈ ജനങ്ങൾ അതിനെ പിന്തുണച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ പ്രപ്പോസ്ഡ് സ്ഥലം എന്ന് പറയുന്നത് ZSZ സോൺ 1 കിടക്കുന്നത്. തൊട്ടടുത്ത് കനോലി കനാല് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കനോലി കനാലിന്റെ HDML എന്ന് പറയുന്നത്, അതായത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന ആ പോയിന്റിൽ നിന്നും പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങുന്ന ഏരിയ വരെ 50 ഉള്ളിലാണെങ്കിൽ അത് ZSZ 1 സോണിലാണുള്ളത്. ഒരിക്കലും ഒരു നിർമ്മാണ പ്രവൃത്തിയും, പ്രത്യേകിച്ച് ZSZ നിയമത്തിൽ പറയുന്നുണ്ട്, STP പ്ലാന്റെ കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട്, 50 ഇത്തരം പ്ലാനുകൾ സ്ഥാപിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ അളവിലും ഇത് ZSZ 1 കിടക്കുന്ന, അതായത് 50 ഉള്ളിൽ ഉള്ള ഒരു പ്ലാന്റാണ് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവിടെ അത്തരത്തിലുള്ള സംഗതികൾ നടത്താൻ പാടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെ വരാൻ, ഇങ്ങനെ ഒരു സംരംഭം വരാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ സ്ഥല സന്ദർശനം നടത്തി. ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നേരിട്ട് കണ്ടത്. കാരണം ഈ പ്ലാന്റ് വരാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ മധ്യഭാഗത്ത് തന്നെ കണ്ടൽക്കാടുകളുണ്ട്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ അത്തോളക്കാലത്ത് തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കണം എന്നുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധനം നശിപ്പിച്ചും കൊണ്ട് ഒരു പ്ലാന്റ് വരാമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പാരിസ്ഥിതിക വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആര് അവിടെ പോയി പരിശോധിച്ചാലും അത് അവിടെ തണ്ണീർത്തളമാണ്, തണ്ണീർ വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ട്, അവിടെ കണ്ടൽക്കാടുകളുണ്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വെറ്റ്ലാൻഡ് അല്ല എന്ന് പറയുന്നത് നമുക്കറിയില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിനും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്.
1: കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലിനജല സംസ്കരണം എന്നത് ഇന്നും കീറാമുട്ടിയായി കിടക്കുന്ന കാര്യമാണ്. എന്നാൽ അതിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു വേണം മുന്നോട്ടു പോകാൻ. ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ട കോട്ടൂളി തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ ചെയർമാൻ IK ബിജു ശ്രദ്ധയോട്,
3: നേരത്തെ സർക്കാർ ഇവിടെ സിവേജ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തണ്ണീർത്തടത്തിലായിരുന്നു. പൂർണ്ണമായി ഏത് വേനലിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു. ആ സ്ഥലം പൂർണ്ണമായി മണ്ണിട്ട് നികത്താൻ, അവിടേക്ക് പോകുന്ന തോട് അതും മണ്ണിട്ട് നികത്തി റോഡാക്കാനും ആണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അതിനെതിരെയാണ് ഞങ്ങള് കൊട്ടുള്ളി തണ്ണീർത്തട സംരക്ഷണ

0: എന്ന പേരില് ഞങ്ങള് സ്ക്രീൻ ട്രൈബ്യൂണലിൽ പോവുകയും ചെയ്തിരുന്നത്. സ്ക്രീൻ ട്രൈബ്യൂണലിൽ എത്തിയ ഉടനെ സർക്കാരിന് നോട്ടീസ് കൊടുത്തപ്പോ സർക്കാർ തെറ്റ് ബോധ്യപ്പെട്ടതിനാലാവണം സർക്കാർ അതിന് മറുപടി കൊടുത്ത് ഞങ്ങള് തണ്ണീർത്തടത്തില് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയുടെ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ മറുപടി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കേസ് അവസാനിപ്പിക്കുകയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പിന്നീട് ആ പ്ലാന്റ് സരോവരത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കമ്പൗണ്ടില് 5 ഏക്കറോളം വരുന്ന കമ്പൗണ്ട്, അതിൽ പകുതിയോളം വരുന്ന സ്ഥലം 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി വന്നു. അതിനെതിരെ ഞങ്ങൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ പോയിരുന്നു. ഗ്രീൻ ട്രൈബ്യൂണലിൽ പരാതി പരിശോധിച്ചു. ഞങ്ങളന്ന് മുന്നോട്ട് വെച്ചിരുന്നത് ഈ സ്ഥലം നേരത്തെ നമ്മുടെ വാട്ടർ അതോറിറ്റിന്റെ വളരെ മുമ്പ് പൈപ്പ് ശേഖരിക്കുന്നതിന് വേണ്ടി മണ്ണിട്ട് തൂർത്ത സ്ഥലമാണ്. അപ്പൊ നേരത്തെ മണ്ണിട്ട് തൂർത്ത സ്ഥലമാണെങ്കിൽ കൂടി ഇത് ഇന്നത്തെ കോസ്റ്റൽ റെഗുലേഷൻ സോണ്, തണ്ണീർത്തട നിയമം ഇതൊക്കെ അനുസരിച്ചിട്ട് വരുന്ന നിബന്ധനകൾക്ക് ഉള്ളിൽ വരുന്ന സ്ഥലമാണ്. അതിനാൽ തന്നെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാവും. ഈ 2.5 ഏക്കറിൽ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വലിയ പ്ലാന്റ് പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ അക്ഷലജ് ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഇല്ല തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ്, വസ്തുതകളാണ് ഗ്രീൻ ട്രൈബ്യൂണലിന് മുമ്പാകെ നിരത്തിയിരുന്നു. ഗ്രീൻ ട്രൈബ്യൂണല് അതിൽ വാദം കേൾക്കെ ഇത് നേരത്തെ മണ്ണിട്ട് തൂർത്തിയ സ്ഥലമാണ് എന്ന് ഉള്ളത് ഞങ്ങള് അംഗീകരിച്ചിട്ടില്ല, ഞങ്ങളത് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനോട് ചേർന്നുള്ളത് ഒരുപാട് കണ്ടലുകളും ഉൾപ്പെടെയുള്ള പരിസ്ഥിതികമായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷെ കോടതി നിലവിലുള്ള നിയമപ്രകാരം അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും, ഇതിനുവേണ്ടി നേരത്തെ നികത്തിയിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രൂപത്തിൽ മറ്റ് ഇടങ്ങളിലേക്ക് കടന്നു കയറാതെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രോസ് ആൻഡ് കോൺസ്, ഇത് രണ്ടും വേയി ചെയ്തതിനു ശേഷം നൽകിയ വിധി ഞങ്ങൾക്കെതിരായിരുന്നു. ഇത് രണ്ടും പരിശോധിക്കണം, അത് പരിശോധിച്ചുകൊണ്ട് വേണം ഒരു പദ്ധതിയായി മുന്നോട്ട് പോകാൻ. കേവലം പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതും അത്തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് അത് രണ്ടും വേയി ചെയ്തിട്ട് അവിടെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് സർക്കാരിന് നിർമ്മിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കേസ് അവസാനിപ്പിച്ചിരുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് എല്ലാ നഗരങ്ങളിലും സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കണമെന്ന്. അതനുസരിച്ചാണ് കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ വലിയ പ്ലാന്റ്, 25 വാർഡുകൾക്കുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു സരോവരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോ അത് എത്രയാണ് എന്നുള്ളത് ജനങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ള അറിവ് എന്റെ അടുത്ത് എത്തിയിട്ടില്ല. മാത്രമല്ല തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് വരുമ്പോൾ ആ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലത്ത് അവിടെ സമീപത്തുള്ള വീടുകളിൽ നിന്ന് ഉൾപ്പെടെ മാലിന്യം, ശുചിമുറി മാലിന്യം ശേഖരിക്കുന്നതിനുള്ള സംവിധാനം എന്ത് എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് പ്രദേശവാസികൾ എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ പ്രദേശവാസികളുടെ അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാൻ. സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തീർച്ചയായിട്ടും ഒരു വളരുന്ന നഗരത്തിന് ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടിവെള്ളം, നമ്മുടെ ഭൂഗർഭജലം ഈക്കോളി ബാക്ടീരിയ നിറയും. ഇപ്പോ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നു എന്നുള്ള ഒരുപാട് പഠനങ്ങൾ വന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും കൂടെ അധികാരികൾ നിലപാടും കൂടെ എടുക്കണം. അങ്ങനെയല്ലാതെ വരുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. ആശങ്ക പരിഹരിച്ചു വേണം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളേക്ക് മുന്നോട്ട് പോകാൻ.
1: തണ്ണീർത്തടങ്ങളെയും കണ്ടൽക്കാടുകളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തി മാത്രമേ ഇക്കാര്യത്തിൽ നടത്തുകയുള്ളൂ എന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ.
2: ഇവിടെ ഇപ്പൊ കോഴിക്കോട് സരോവരത്ത് പണിയുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ് വളരെ മുമ്പ് തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒക്കെ ഫണ്ടോട് സഹായത്തോടുകൂടെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോ ആ പ്രോജക്ട് വരുന്ന സമയത്ത് നമ്മുടെ സരോവരത്തുള്ള കണ്ടൽക്കാടുകളെല്ലാം സംരക്ഷിച്ചു തന്നെയാണ് അതിന്റെ നിർമ്മിതി നടക്കുന്നത്. അതിന് ഒരു പോറലും ഏൽക്കാത്ത വിധത്തിൽ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഒരു സംരക്ഷിത മേഖലയാണല്ലോ അത്. അതുകൊണ്ട് അത് തീർച്ചയായും പരിരക്ഷിക്കും. ഒന്ന് രണ്ട് കേസുകൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ കേസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹാള് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു കേസ് നേരത്തെ നിലവിലുണ്ടായിരുന്നു. പിന്നെ ഈ കാര്യത്തിൽ തന്നെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസാണ് ഈ കോടതിയിൽ നിന്ന് ഇപ്പോൾ കേസ് കഴിഞ്ഞു, തള്ളിക്കഴിഞ്ഞുണ്ടാക്കിയ കേസ്. അതിനുശേഷമാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കണ്ടൽക്കാടിനെ ഒരു പോറലും ഏൽക്കാതെ അത് സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രവൃത്തി നടത്തുക. അതിന് പ്രാധാന്യം കോർപ്പറേഷൻ കാണുന്നുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് തന്നെ കോടതിയിൽ തന്നെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതിയിൽ ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആ പ്രവൃത്തി ആരംഭിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ കണ്ടൽക്കാട് സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ ഏതൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധ്യമാവുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ. പക്ഷെ ഈ SCP പ്ലാനിന്റെ കാര്യത്തിൽ ഈ പറയുന്ന

0: പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് മുമ്പ് അത് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് വളരെയേറെ ദൂരം മാറിയിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് എന്നുള്ളത്.
1: പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് മലിനജല സംസ്കരണം എന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാര്യവുമാണ്. കോർപ്പറേഷന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ മലിനജല സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്ലാന്റുകൾ ഇനിയും വേണ്ടതുണ്ട്. മാലിന്യ സംസ്കരണവും പ്രകൃതി സംരക്ഷണവും പൊതുജനാരോഗ്യവുമെല്ലാം ഒരേ ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടുതന്നെ പൊതുജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിയുമുള്ള കാൽവെപ്പുകൾ തന്നെയാണ് ഈ മേഖലയിൽ ഇനി വേണ്ടതും. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് 7-ാമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു. 10 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. നളന്ദ ഓഡിറ്റോറിയത്തിൽ സാഹോദര്യ സമത്വ സംഘം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ഫാത്തിമ തഹ്ലിയ MLA 10 മണിക്ക് നിർവഹിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലോക രക്തദാതാവ് ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന രക്തദാന പ്രതിജ്ഞ വൈകിട്ട് 5 മണിക്ക്. ഇനി ട്രെയിൻ സമയം. 7:27 ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മെയിൽ ഇപ്പോൾ 30 മിനിറ്റ് വൈകി ഓടുന്നു. 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി ഇപ്പോൾ 3 മണിക്കൂർ വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാവണ്ടികളെല്ലാം കൃത്യസമയം പാലിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി
2: ഫീസ് നോക്ക്.
4: എന്തുണ്ടോ വിശേഷം?
2: എന്തു പറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി.
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.

0: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൗഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവിയയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
1: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൗരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025-9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങൾ എത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
1: എറണാകുളം പരുത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM3 വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിനിപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി ക്രൊയേഷ്യയെയും നേരിടും.

0: വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയ്മാരിസ് പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ട്
0: ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ

0: ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
1: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ നീസ് നഗരം സംപ്രാപ്തവാൻ. ഭാരതീയ പ്രവാസി ജനൈഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹോദയ രാത്രൌ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോ യാത്രയാ പ്രഥമചരണെ നീസ് നഗരം സംപ്രാപ്തവാൻ. തത്ര ഫ്രാൻസ് ദേശസ്യ വരിഷ്ഠാധികാരിഭിഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. തത്ര ഹോട്ടൽ നെഗ്രിസ്കോ സ്ഥലെ ഭാരതീയ പ്രവാസി ജനൈഃ തേഷാം ഹാർദികം സ്വാഗതം കൃതം. പ്രധാനമന്ത്രി സ്വീയ യാത്രാകാലേ ഫ്രാൻസ് രാഷ്ട്രപതിനാ സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി തഥാ വിവിധേഷു കാര്യക്രമേഷു സഹഭാഗിത്വം വഹിഷ്യതി. ഫ്രാൻസ് ദേശസ്യ നീസ് നഗരെ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഭാരതീയ പ്രവാസി ജനൈഃ ഭവ്യം സ്വാഗതം കൃതം. തത്ര ഫ്രാൻസ് ഇറ്റലി കലാകാരൈഃ പ്രസ്തുതാനി കഥക് ഭരതനാട്യാദീനി ഭാരതീയ ശാസ്ത്രീയ നൃത്യാനി അപി ദൃഷ്ടാനി. നീസ് നഗരെ ഭാരതീയ പ്രവാസി ജനാനാം സ്നേഹപൂർണ സ്വാഗതായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേഷാം ധന്യവാദം അകരോത്. ഫ്രാൻസ് ദേശസ്യ നീസ് നഗരെ പ്രാപ്തസ്യ ഹാർദിക സ്വാഗതസ്യ കൃതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ പ്രവാസി ജനേഭ്യഃ ധന്യവാദം അകരോത്. സാമാജിക അന്തർജാല മാധ്യമേന പ്രകാശിതേ സന്ദേശേ തേന ഉക്തം യത് ഏതത് സ്വാഗതം സ്മരണീയം. സഹ അവദത് യത് സ്വദേശാത് ദൂരസ്ഥിതഃ അപി ഭാരതീയഃ പ്രവാസിനഃ ജനാഃ ഭാരതേന സഹ സ്വീയം ദൃഢം സംബന്ധം നിരന്തരം ധാരയന്തി. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സ്ലോവാക്കിയ യാത്ര ഭാരത് സ്ലോവാക്കിയ സംബന്ധാൻ സുദൃഢീകരിഷ്യതി. സ്ലോവാക്കിയ ദേശെ ഭാരതസ്യ രാജദൂതഃ അപൂർവചന്ദ്രഃ ഉക്തവാന് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സ്ലോവാക്കിയ യാത്ര ഉഭയോഃ ദേശയോഃ സഹയോഗസ്യ നൂതനാൻ മാർഗാൻ ഉദ്ഘാടയിഷ്യതി. ബ്രാതിസ്ലാവ നഗരെ ആകാശവാണ്യാഃ വാർത്താഹരേണ സഹ വാർത്താലാപേ അസൌ അവദത് യത് ഏഷാ യാത്ര വിശേഷതഃ ആർത്ഥിക വ്യാപാരിക സംബന്ധാനാം സുദൃഢീകരണേ മഹത്വപൂർണാം ഭൂമികാം നിർവഹിഷ്യതി. ഭാരതീയ അന്തരീക്ഷ അനുസന്ധാന സംസ്ഥയ

0: अध्यक्षः डॉक्टर वी नारायणनः सूचितवान् यत् इसरो तथा परमाणु ऊर्जा विभागः चन्द्र अवतरण ज्ञानस्य विकासार्थं संयुक्त रूपेण कार्यं कुरुतः। भारतीय अंतरिक्ष अनुसंधान संस्थायाः अध्यक्षः डॉक्टर वी नारायणनः अवदत् यत् इसरो परमाणु ऊर्जा विभागेन सह मिलित्वा अत्यंत शीतल परिस्थितेः संरक्षणार्थं उन्नत कृत्रिम तापन प्रणालीं च विकसितुं कार्यं कुरुतः। बेंगलुरु नगरे आयोजिते CSIR RISE सम्मेलने सः उक्तवान् यत् सौर ऊर्जया संचालितं चन्द्रयान त्रयस्य लैंडर विक्रम अवतरणयानं चन्द्रे केवलं 14 दिनानि यावत् कार्यम् अकरोत्। अवतरणयानं निर्मातुं प्रयासान् करिष्यतः इदानीम् उभौ विभागौ, येन इदानीं 200 दिनपर्यन्तं चन्द्रे कार्यं भवेत्। कृत्रिमतापनप्रणाल्या युक्तम् एतत् ज्ञानं चन्द्रस्य कठोरजलवायुपरिस्थितिषु अपि कार्यं करिष्यति तथा च भविष्ये दीर्घकालिकचन्द्र अन्वेषण अभियानेषु अपि सहायकं भविष्यति। केन्द्रीय संचार मंत्री ज्योतिरादित्य सिंधिया हिमाचल प्रदेशे डाक विभागस्य ड्रोन आधारित डाक परिवहन सेवायाः शुभारंभम अकरोत्। एषा सेवा मंडी प्रधान डाक कार्यालयात् रेहरधारा शाखा डाक कार्यालय पर्यन्तं प्रवृत्ता। अमेरिका देशस्य राष्ट्रपतिः डोनाल्ड ट्रम्पः उक्तवान् यत् ईरान देशेन सह युद्धसमापन सम्बद्धस्य सन्धिपत्रे अद्य हस्ताक्षरं सम्भाव्यते। तेन उक्तं यत् अस्य सन्धेः लक्ष्यं ईरानस्य परमाणु अस्त्रेभ्यः दूरीकरणमस्ति। एकदिवसीय पुरुष क्रिकेट श्रृंखलायाः प्रथम स्पर्धायां भारतेन अफगानिस्तानदलं पराजितम्। हिमाचल प्रदेशस्य धर्मशाला नगरे प्रथम एकदिवसीय क्रिकेट स्पर्धायां भारतेन अफगानिस्तानदलं 7 क्रीडक पुरस्सरं पराजितम् इति वार्ताः।
1: ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്.
2: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. ഓർമ്മകളുടെ സാക്ഷികൾ യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
3: ഒരു എക്സ്റേ ഷീറ്റ്, ഒരു ചെറിയ നോട്ട് ബുക്ക്, അല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം, അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഒരു പെട്ടി, ഇങ്ങനെ ഉള്ള വസ്തുക്കൾ ഒരാളെ സംബന്ധിച്ച് ഓർമ്മ വസ്തുവായി, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയെ പ്രതിനിധീകരിക്കുന്ന വസ്തുവായി മാറുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചത് കുറച്ചു നാൾ മുമ്പ് ബാംഗ്ലൂരിൽ മാപ്സ് ആർട്ട് ഗാലറിയിൽ ഇന്ദു ആന്റണി ക്യൂറേറ്റ് ചെയ്ത് നടത്തിയ ഒരു പ്രദർശനത്തിൽ നിന്നാണ്. ഓർമ്മകളും വസ്തുക്കളും എന്നായിരുന്നു ആ പ്രദർശനത്തിൻ്റെ പേര്. 20 സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ചതായി കരുതുന്ന വസ്തുക്കളുടെ പ്രദർശനമാണ് അവിടെ നടന്നിരുന്നത്. നാം വിചാരിക്കുന്നത് പോലെ അത് കോഹിനൂർ രത്നമോ അത്തരത്തിൽ വിലപിടിച്ച സാധനങ്ങളൊന്നുമായിരുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ വന്നു ചേർന്ന, ചിലപ്പോൾ ഒരു ചെറിയ സമ്മാനമായി, ചിലപ്പോൾ ഒരു വേദനയുടെ ഓർമ്മയായി, ചിലപ്പോൾ മകന് വന്ന അസുഖത്തിൻ്റെ കാര്യങ്ങളാണ് ആ സ്ത്രീകൾ ഓർമ്മ വസ്തുക്കളായി സൂക്ഷിച്ചിരുന്നത്. ഈ പ്രദർശനത്തിൽ എക്സ്റേ ഷീറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പർസാന അലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ക്യൂറേറ്റർക്ക് ഈ എക്സ്റേ ഷീറ്റ് ലഭിക്കുന്നത്. അവരുടെ മകൻ അസ്കർ അലി എന്ന് പറയുന്ന എക്സ്റേ എടുക്കുന്ന സമയത്ത് 6 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വയറ്റിലേക്ക് അറിയാതെ ഒരു കാന്തത്തിൻ്റെ കട്ട വിഴുങ്ങുകയാണ്. ആ കാന്തക്കട്ടയുടെ എക്സ്റേ ആണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ കാന്തം ഡോക്ടർമാരടുത്ത് കൊണ്ടുപോകുമ്പോൾ കാന്തം കിടക്കുന്ന പൊസിഷൻ, എവിടെയാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഈ കാന്തം ഉള്ളത്, അത് രേഖപ്പെടുത്തിയിട്ടുള്ള എക്സ്റേകളാണ് ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നത്. ഒരമ്മയെ സംബന്ധിച്ച് തൻ്റെ മകൻ പെട്ട വളരെ ആപൽക്കരമായ ഒരവസ്ഥയുടെ രേഖയാണ് ആ എക്സ്റേ ഷീറ്റ്. പിന്നീട് ഈ കുട്ടിയെ ഡോക്ടർമാർ രക്ഷിച്ചു. ആ ഒരു കാലത്ത് താൻ അനുഭവിച്ച മാനസികമായ പീഡയുടെ ഒരടയാളമായി, തൻ്റെ മകനോടുള്ള

സ്നേഹത്തിൻ്റെയും ആ മകനെ താൻ പരിചരിച്ചതിൻ്റെയും ഒക്കെ ഓർമ്മയായും ആണ് ആ എക്സ്റേ ഷീറ്റ് ഫർസാന സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെ നാം വളരെ പ്രധാനമെന്ന് കരുതുന്ന വസ്തുക്കളെപ്പോലെ തന്നെ, ഉദാഹരണത്തിന് നാം ചരിത്ര തലങ്ങളിലൂടെ നടക്കുമ്പോൾ കാണുന്ന വിജയസ്തംഭങ്ങൾ, കോട്ടകൊത്തളങ്ങൾ, അവയുടെ എല്ലാം ഉള്ളിൽ പലതരം വസ്തുക്കൾ ഒക്കെ നാം കാണാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് താനും. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എക്സ്റേ ഷീറ്റ് അതല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ പ്രദർശനത്തിൽ നിന്നാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 40 വർഷത്തിലധികമായി യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. പലയിടങ്ങളിൽ പോയിട്ടുണ്ട്, പലതരം വസ്തുക്കൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ യാത്രയിൽ നാം 3 കാര്യങ്ങൾ കാണുന്നു. നാം സ്ഥലങ്ങൾ, ഭൂപ്രദേശങ്ങൾ കാണുന്നു. രണ്ടാമതായി അത്തരം ഭൂപ്രദേശങ്ങളിലെ മനുഷ്യരെ കാണുന്നു, അവരുടെ സംസ്കാരത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. മൂന്നാമതായി ഓരോ യാത്രയിലും നാം പലതരം വസ്തുക്കൾ കാണുന്നു. വസ്തുക്കൾ അചേതനങ്ങളാണ് എന്ന് നമുക്കറിയാം, അവയ്ക്ക് ജീവനില്ല. പക്ഷെ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യരുടെ കഥയിൽ, മനുഷ്യരുടെ ചരിത്രത്തിൽ, മനുഷ്യരുടെ സഹനത്തിൻ്റെ, മനുഷ്യരുടെ ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാറുന്നത് എന്നതിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതലായി തിരിഞ്ഞു നോക്കാറുണ്ട്. അതിനുള്ള കാരണം ബാംഗ്ലൂരിൽ ഞാൻ കണ്ട ആ പ്രദർശനമായിരുന്നു എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഡൽഹിയിൽ ഗാന്ധി മ്യൂസിയത്തിൽ പോകുന്നു എന്ന് കരുതുക. അവിടെ നമ്മൾ ഗാന്ധി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കാണുന്നു. അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നൂൽ നൂറ്റിരുന്ന ചർക്ക, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണട, പാദരക്ഷകൾ, അദ്ദേഹം കിടന്നിരുന്ന വളരെ ലളിതമായ കിടക്ക, ഇങ്ങനെയുള്ള പല വസ്തുക്കളും നമുക്ക് അവിടെ കാണാം. ആ വസ്തുക്കളിൽ നിന്ന് നാം ഗാന്ധിയെക്കുറിച്ച് കൂടുതലായോ അല്ലെങ്കിൽ ഗാന്ധിയെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ശിവഗിരിയിൽ പോകുമ്പോൾ നാം നാരായണഗുരു ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണുന്നു. അത് നാരായണഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് താല്പര്യമുള്ള ഒരാൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വസ്തുക്കൾ എന്ന് പറയുന്നത് അത് വളരെ വില കൂടിയ വസ്തുക്കളാകണമെന്നില്ല, വളരെ സാധാരണവും ലളിതവുമായ വസ്തുക്കൾ വരെ മനുഷ്യ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാന്തിനികേതനിൽ പോയി ടാഗോറിൻ്റെ മ്യൂസിയം കാണുമ്പോൾ ടാഗോർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും നമ്മൾ അവിടെ കാണുന്നു. ടാഗോറിൻ്റെ കരസ്പർശമേറ്റ, അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രദർശനം നമുക്കവിടെ കാണാം. ഇത്തരത്തിൽ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യൻ്റെ വൈയക്തിക സന്ദർഭങ്ങളിൽ, മനുഷ്യൻ്റെ വികാര വിനിമയങ്ങളിലെല്ലാം ഇടപെട്ടത് എന്ന് അറിയാനായി വസ്തുക്കൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ആ വസ്തുക്കളൊക്കെ, അവയ്ക്ക് ജീവനില്ല എന്ന് പറയാമെങ്കിലും അവ നമ്മളോട് അവയുടെ കഥ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നാം അത് കാണുന്നു. മുഗൾ കാലഘട്ടത്തിലെ ചില വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നിടത്ത് നമ്മൾ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കാണുന്നു. 2 ലോകയുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പല മ്യൂസിയങ്ങളിൽ നാം യുദ്ധസമയത്ത് ഉപയോഗിച്ച പല വസ്തുക്കളും കാണുന്നു. മനുഷ്യരാശിയുടെ ജീവിതത്തിൽ ഉടനീളം വസ്തുക്കളും ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. സരയാവോയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള സെബ്രിനിക്ക മെമ്മോറിയൽ മ്യൂസിയത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഒരു പറ്റം ഷൂസുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം താക്കോലുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം വസ്ത്രങ്ങളാണ്. എന്താണ് ഇവയുടെ പ്രാധാന്യം, ഇതിൻ്റെ സന്ദർഭം എന്താണ്? സെബ്രിനിക്കയിൽ ഒരു വലിയ കൂട്ടക്കൊല നടക്കുന്നുണ്ട്. 80-കളുടെ ഒടുവിൽ 90-കളുടെ ആദ്യത്തിൽ അവിടെ നിന്ന് സംഘർഷങ്ങളുടെ ഭാഗമായി ബോസ്നിയാക്കുകളെ സെർബുകൾ കൊല്ലുകയാണ്. ബോസ്നിയാക്കുകൾ മുസ്ലിങ്ങളാണ്, സെർബുകളാണ് ഇവരെ കൊല്ലുന്നത്. വംശീയ കൂട്ടക്കൊലയാണ് നടക്കുന്നത്. ആ കൊല്ലപ്പെട്ടവരെ അതിരഹസ്യമായി സെബ്രിനിക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള വനപ്രദേശങ്ങളിൽ കൊണ്ടുപോയി അടക്കുകയാണ് ചെയ്തത്. അത് പുറത്താരും അറിയില്ലെന്നാണ് സെർബുകൾ വിചാരിച്ചത്. എന്നാൽ അത് പുറത്തറിഞ്ഞു. പിൽക്കാലത്ത് അത് എല്ലാം ആ മൃതദേഹങ്ങൾ അടക്കിയ സ്ഥലങ്ങളിൽ കൂട്ടക്കുഴിമാടങ്ങളെല്ലാം കുഴിച്ചെടുത്തു. അതിൽ നിന്ന് മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതെല്ലാം ആ മനുഷ്യരുടെ ബന്ധുക്കൾ ആരെങ്കിലും, സഹോദരനോ സഹോദരിമാരോ അങ്ങനെ, അല്ലെങ്കിൽ മക്കളോ ഒക്കെയുള്ള അവരുടെ രക്ത സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റ് നടത്തി ഓരോ മൃതദേഹവും ഇന്നയാളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം വീണ്ടും കവറടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. സമീപകാലത്തൊന്നും, പ്രത്യേകിച്ച് കഴിഞ്ഞ 120-ാം നൂറ്റാണ്ടിലൊന്നും ലോകത്ത് കേട്ടിട്ടേയില്ലാത്ത ഒരു സംഭവമാണ് സെബ്രിനിക്കയിൽ നടന്നത്. ഈ മനുഷ്യരെ അങ്ങനെ തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്തത്. മരിച്ചവർക്ക് കൊടുക്കേണ്ട യാതൊരു
ബഹുമാനവും കൊടുക്കാതെയാണ് ഇവർ ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഈ മൂന്ന് വസ്തുക്കളും പല കാര്യങ്ങളും അവിടെ ആ

0: മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ മൂന്ന് വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും. കാരണം എങ്ങനെയാണ് ഹിംസയുടെ മാരകമായ രീതിയിലുള്ള ഹിംസ അവിടെ പ്രയോഗിക്കപ്പെട്ടത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ആ മൂന്ന് വസ്തുക്കൾ അവിടെ നിലനിൽക്കുന്നത്. അവരെങ്ങനെ കൊല്ലപ്പെട്ടു, അവർ അന്ന് അനുഭവിച്ച പീഡ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ഇന്ന് അചേതനമായ ജീവനില്ലാത്ത ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും സംസാരിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് മനുഷ്യരാശിയെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച് ചേതനയുള്ള വസ്തുക്കളെപ്പോലെ തന്നെ ചിലപ്പോൾ അചേതനങ്ങളായ വസ്തുക്കൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇന്ന് 40 വർഷത്തെ യാത്രാകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓരോരോ വസ്തുക്കളുടെയും പ്രാധാന്യത്തെ, വളരെ ചെറുത് അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്തത് എന്ന് കരുതിയ വസ്തുക്കൾക്ക് പോലും എന്തുമാത്രം പ്രാധാന്യം ലഭിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ്.
1: ഓർമ്മകളുടെ സാക്ഷികൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ,

0: ആരോഗ്യം അമൂല്യം. ഇന്ന് June 14 ലോക രക്തദാന ദിനം. സന്നദ്ധ രക്തദാനത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു തോമസ് സംസാരിക്കുന്നു.
1: സന്നദ്ധ രക്തദാനത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെയധികം നമുക്ക് രക്തക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അവധിക്കാലമായ സമയത്തും അതേപോലെ വേനൽക്കാലം വരുന്ന സമയങ്ങളിൽ പല പല അസുഖങ്ങൾ വരുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് രക്തബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം വരാറുണ്ട്. സോ ഇങ്ങനത്തെ സന്നദ്ധ രക്തദാനത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന 2004 ഇങ്ങനൊരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത് അവർ തീരുമാനിക്കുകയും June 14 ഇതിനുവേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്തത്. അത് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫ്യൂഷന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞൻ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ ജന്മദിനവും കൂടിയാണ് ഈ June 14. June 14 ലോകാരോഗ്യ സംഘടന സന്നദ്ധ രക്തദാതാക്കളുടെ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ലോകമെമ്പാടും ഇത് ആചരിക്കപ്പെട്ടു വരുന്നു. ഇത് ആചരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സന്നദ്ധ രക്തദാനത്തിന് നമ്മൾ കൂടുതലായിട്ട് അവബോധം ജനങ്ങളുടെ ഇടയിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സന്നദ്ധ രക്തദാനത്തിന്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രതിഫലിച്ചൊന്നും കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ രക്തദാനം ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ ആ രക്തം വളരെ സുരക്ഷിതമായ രക്തമായിരിക്കും. അല്ലാതെ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, രക്തം ദാനം ചെയ്യാൻ വരുമ്പോൾ ഓരോ ബ്ലഡിനും ക്യാഷ് മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷെ അതിൽ നിന്ന് മാറ്റം വന്നു. 1998 നിയമം അത് പാടില്ല എന്നുള്ളത് കൊണ്ടുവന്നു. അപ്പൊ അതിനുശേഷം അതിന് മുന്നേ വരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെയ്ഡ് ഡൊണേഷൻസ് കാരണം വളരെയധികം നമുക്ക് സുരക്ഷിതമല്ലാത്ത രക്തം ബ്ലഡ് ബാങ്കുകൾ ലഭിക്കുകയും പല രക്തജന്യ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു തടവെക്കുവാൻ വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടന സന്നദ്ധ രക്തദാനത്തിന് കൂടുതലായിട്ട് അവബോധം സൃഷ്ടിക്കുന്നതിന് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കാര്യം സന്നദ്ധ രക്തദാനത്തിന്റെ കൂടുതലായിട്ട് അവബോധം നൽകുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തുടർച്ചയായി രക്തദാതാക്കളെ കൊണ്ടുവരണം. കുറച്ച് നേരത്തേക്ക് മാത്രമല്ല ഇതോ ദാതാക്കളെ വേണ്ടത്, നമുക്ക് എല്ലാ വർഷവും എല്ലാ ദിവസവും സന്നദ്ധ രക്തദാതാക്കൾ നമ്മുടെ ബ്ലഡ് ബാങ്കിലേക്ക് കടന്നു വരികയും സുരക്ഷിതമായ രക്തം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രക്തദാന ദിനമായിട്ട് നമ്മൾ എപ്പോഴും ആചരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം.
0: അപ്പൊ ഈ വർഷത്തെ സന്ദേശം എന്താണ്?
1: ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഓരോ പ്രമേയം തരാറുണ്ട്, ഓരോ സന്ദേശം തരാറുണ്ട്. അപ്പൊ ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ നല്ലൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1.5 മണിക്കൂറോ 1-2 മിനിറ്റോ ഒരാൾ ജലവഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയാണ്. സോ ആ ഒരു മനുഷ്യത്വം നമ്മൾ ഓരോരുത്തരും കാണിക്കുകയാണെങ്കിൽ പലരുടെ ജീവനെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും.
0: ആർക്കൊക്കെ രക്തദാനം നൽകാം ഡോക്ടർ?
1: രക്തദാനം നൽകാൻ കഴിയുന്നത് 18-65 വയസ്സിനിടയിലുള്ള ആരോഗ്യമുള്ള, സ്ഥിരമായിട്ട് മരുന്നുകളൊന്നും കഴിക്കാത്ത ആൾ, വളരെ ആരോഗ്യവനും ആരോഗ്യവതിയുമായിട്ടുള്ള എല്ലാ ഡോണേഴ്സിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ 18 പൂർത്തീകരിച്ചിരിക്കണം. അതായത് ഇപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലും അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ 18 അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് രക്തദാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. 65 വരെ എന്ന് പറയുമ്പോൾ നേരത്തെ രക്തദാനം ചെയ്ത ഒരു ഡോണർ ആയിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ആ ഡോണർ

0: ഡോണർ രക്തം ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 65 വയസ്സ് വരെ രക്തദാനം ചെയ്യാൻ സാധിക്കും. പക്ഷെ വേറെ അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടാവരുത് എന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. അത് നമ്മൾ ബ്ലഡ് ബാങ്കിൽ കൗൺസിലറുകളുണ്ട്, കൗൺസിലേഴ്സും അതേപോലെ മെഡിക്കൽ ഓഫീസേഴ്സൊക്കെ അത് കൂടുതലായിട്ട് അവരെ പരിശോധിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ 60 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഡോണർ വന്ന് പറയുകയാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷെ അയാൾക്കൊരു 60-62 വയസ്സായെങ്കിൽ അവർക്ക് 60 വയസ്സ് വരെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. 60 വയസ്സ് വരെയാണ് ഫസ്റ്റ് ടൈം വരുന്ന ഒരു ഡോണർക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു പ്രാവശ്യമെങ്കിലും രക്തദാനം ചെയ്ത ഒരു വ്യക്തിക്ക് 65 വയസ്സ് വരെ രക്തദാനം ചെയ്യാൻ സാധിക്കും.
1: ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനു തോമസ്.

0: പാട്ടുപെട്ടി കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
1: നൂർജഹാൻ എന്ന നാടകത്തിനു വേണ്ടി സെബാസ്റ്റ്യൻ ജോസഫ് പാടിയ ഗാനം. ഗാനശില്പികൾ പി. ഭാസ്കരൻ,

0: നൂർജഹാൻ എന്ന നാടകത്തിനു വേണ്ടി സെബാസ്റ്റ്യൻ ജോസഫ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, ദക്ഷിണാമൂർത്തി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: കറിവേപ്പ് മൂന്നു രീതിയിൽ നട്ടുപിടിപ്പിക്കാം. കമ്പുമുറിച്ച് വേരുപിടിപ്പിച്ചും കറിവേപ്പിന്റെ വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കിയും കറിവേപ്പിന്റെ വേരിൽ നിന്ന് മുളച്ചു

പൊന്തുന്ന തൈകൾ ഇളക്കിയെടുത്തും നട്ടുവളർത്താം. ഇതിലേറ്റവും നല്ലത് വലിയ കറിവേപ്പിന്റെ ചുവട്ടിൽ നിന്ന് വളർന്നുവരുന്ന വേരുതൈകൾ തന്നെയാണ്. നല്ല സൂര്യപ്രകാശമുള്ളിടത്താണ് കറിവേപ്പ് നന്നായി വളരുക. ചട്ടികളിലോ ചാക്കിലോ ഗ്രോ ബാഗുകളിലോ കണ്ടെയ്നറുകളിലോ വെറും നിലത്തോ കറിവേപ്പ് നട്ടുപിടിപ്പിക്കാം. ചട്ടിയിലോ ചാക്കിലോ കണ്ടെയ്നറിലോ നടുമ്പോൾ ഏറ്റവും അടിയിൽ ഒരടുക്ക് തൊണ്ടടുക്കിയതിനു ശേഷം മുകളിൽ കരിയില നിറയ്ക്കണം. അതിനു മുകളിലാണ് നടീൽ മിശ്രിതം തയ്യാറാക്കി നിറയ്ക്കേണ്ടത്. ഈ നടീൽ മിശ്രിതത്തിൽ വേണം തൈകൾ നടേണ്ടത്. നട്ടതിനു ശേഷം കരിയില കൊണ്ട് ചുവട്ടിൽ പുതയിടുകയും ചെയ്യണം. മണ്ണിൽ നടുമ്പോൾ 1.5 അടി സമചതുരവും ആഴവുമുള്ള കുഴികളെടുത്ത് ആ കുഴിയുടെ മുക്കാൽ ഭാഗം മേൽമണ്ണും 1/2 കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റും കൂട്ടിക്കലർത്തി 2 ആഴ്ച നനച്ചിട്ട് മണ്ണിന്റെ അമ്ലത നീക്കണം. അതിനുശേഷം ആ കുഴിയിലേക്ക് 2-3 കിലോ ജൈവവളവും 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും 1/2 കിലോ രാജ്ഫോസ് അതായത് റോക്ക് ഫോസ്ഫേറ്റും അടിവളമായി ഇട്ടുകൊടുത്തതിനു ശേഷം വേണം കറിവേപ്പിൻ തൈകൾ നടാൻ.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകളിൽ. 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം June 20 വൈകിട്ട് 5 PM ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6 B +2 മിനിമം 4 B 2 C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ ITDP നിലമ്പൂർ, 0493122-0315, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070368, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070369, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496070400. കാലിക്കറ്റ് സർവകലാശാലയുടെ 1 വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ 2 സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UI UX, വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. നാളേക്കുള്ളിൽ www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9946823812, 9846512211. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി

0: ജൂൺ 24 ആറുമാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം, വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ ആരംഭിക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ വിവാഹമോചിതർ ആണെങ്കിൽ ആയുധ തെളിയിക്കുന്ന രേഖ സഹിതം പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ ജൂൺ 24 വൈകിട്ട് 5 ഓഫീസിൽ എത്തിക്കണം. ഫോൺ 0493620228. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-30 ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, DCA, DTP, ഹോർട്ടികൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികസനം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ നാളേക്കുള്ളിൽ 0495235143 0405 7025 6 9 2560 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ബന്ധപ്പെടുക.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്കിയ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രിനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാന ഘട്ടത്തിലെത്തി. സ്ലോവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
4: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി

0: കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ഒരു റിപ്പോർട്ട്.
1: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡറിന് 14 ദിവസം മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൗത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രനെ പഠിക്കാൻ കഴിയും. CSIR ISRO തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ വി നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അടിയേറ്റപ്പോൾ വീര്യം സടകുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതി നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21 ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10 മിനിറ്റുകൾക്കകം 32 വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിന്റെ രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്തു നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷെ പഴുതടച്ച പ്രതിരോധം കാനറുകളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിലെ തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
0: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന

0: മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. യു എയിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ ബി എൽ എസ് ഇന്റർനാഷണൽ, എസ് ജി ഐ വി എസ് ഗ്ലോബൽ എന്നിവ ജൂൺ 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. ജൂലൈ 1 മുതൽ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എൽ സി ആയിരിക്കും പുതിയ സേവനദാതാവ്. ജൂലൈ 1 മുമ്പ് നൽകിയ അപേക്ഷകൾ ബി എൽ എസ് എസ് ജി ഐ വി എസ് കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. ആർ എസ് എസ് ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: English matters.
3: You seem to be in a hurry. തിരക്കിലാണെന്ന് തോന്നുന്നു.
2: Yes, you are right.
4: സംഭാഷണം കേട്ടല്ലോ. ഇതിലെ റൈറ്റ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. റൈറ്റ്, RIGHT, റൈറ്റ്. ശരി, വലതുവശം, അവകാശം എന്നിങ്ങനെ പല അർത്ഥങ്ങളാണ് റൈറ്റ് എന്ന വാക്കിനുള്ളത്. ഇപ്പോൾ കേട്ട സംഭാഷണത്തിൽ ശരി എന്ന അർത്ഥത്തിലാണ് റൈറ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്, യു ആർ റൈറ്റ്. അതെ, താങ്കൾ പറഞ്ഞത് അഥവാ ഉദ്ദേശിച്ചത് ശരിയാണ് എന്ന് അർത്ഥം. വലത് എന്ന അർത്ഥത്തിൽ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്, റോഡിന്റെ വലത് വശം, റൈറ്റ് ഹാൻഡ്, വലത് കൈ എന്നിങ്ങനെ. അവകാശം എന്ന അർത്ഥത്തിൽ ലീഗൽ റൈറ്റ്സ്, നിയമപരമായ അവകാശങ്ങൾ, സിറ്റിസൻസ് റൈറ്റ്സ്, പൗരന്റെ അവകാശങ്ങൾ, ജെൻഡർ റൈറ്റ്സ്, ലിംഗപരമായ അവകാശങ്ങൾ, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. കേട്ടിട്ടില്ലേ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ്. റൈറ്റിന് പല അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിലധികം വിപരീത പദങ്ങളും ഉണ്ട്. സിൻസ് റൈറ്റ് ഹാസ് ന്യൂമറസ് മീനിങ്സ്, ഇറ്റ് ഹാസ് ന്യൂമറസ് ഓപ്പോസിറ്റ്സ് ആസ് വെൽ. ശരി എന്ന അർത്ഥത്തിൽ റൈറ്റ് ഉപയോഗിക്കുമ്പോൾ റോങ് WROONG റോങ് അഥവാ തെറ്റ് ആണ് ആന്റണിം അഥവാ ഓപ്പോസിറ്റ്. ഇനി വലത് വശം അഥവാ റൈറ്റ് സൈഡ് എന്നാണെങ്കിൽ ഇടതുവശം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണ് വിപരീത പദം. റൈറ്റ് ഓപ്പോസിറ്റ് റോങ്, റൈറ്റ് ഓപ്പോസിറ്റ് ലെഫ്റ്റ്.

0: such words with same spelling and pronunciation but different meanings are called homonyms. H-O-M-O-N-Y-M-S. Homonyms. ഒരേ അക്ഷരങ്ങളും ഉച്ചാരണവും പക്ഷെ വ്യത്യസ്തമായ അർത്ഥങ്ങളും ഉള്ള വാക്കുകളെ ഹോമോനിംസ് എന്നാണ് പറയാറ്.
1: English Matters, presented by Smita Manikoth.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: പാണ്ഡ്യാലക്കൽ അച്ചമ്പിയോളം, അല്ലെങ്കിൽ അതിലുമേറെ തലപ്പൊക്കമുള്ള പ്രമാണിയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ചേലാട്ട് കുഞ്ഞിരാമമേനോൻ. ആഢ്യത്വത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രകടന പത്രിക പോലെ മണിച്ചിത്രത്താഴും നാലുകെട്ടുമൊക്കെയായി പണിതെടുത്ത വീടിന്റെ ഉമ്മറത്തെ ഇളങ്കോലായിലൂടെ മേലാസകലം എണ്ണതിരുമി പിടിപ്പിച്ചുകൊണ്ട് അയാൾ നടക്കുന്നത് നടുകഴയ്ക്കുന്ന മരക്കസേരയിലിരുന്ന് ബെഞ്ചമിൻ കണ്ടു. തലേന്ന് മണ്ണിനടിയിലായ കുഞ്ഞവരാച്ചന്റെ പിണിയാളും വലങ്കയ്യുമായ കുഞ്ഞുരാമനെക്കുറിച്ച് ബെഞ്ചമിൻ അറിഞ്ഞത് കുഞ്ഞുമാക്കോതയുടെ പേരിലുള്ള 3.5 ഏക്കറിൽ കൊത്തിക്കിളച്ചിരുന്ന പണിക്കാരിൽ നിന്നാണ്. കുഞ്ഞവരെ കിടപ്പിലായെങ്കിലും പറമ്പിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് കുഞ്ഞുരാമനാണ്. കുഞ്ഞവരാച്ചന്റെ ആത്മാവിനെ മൂടിപ്പുതപ്പിച്ചിരുന്ന ശരീരം, ഒരു സവർണജന്മി എങ്ങനെയായിരിക്കണമെന്ന പരമ്പരാഗത ലക്ഷണങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് എണ്ണയിട്ട സ്വന്തം ശരീരത്തെ തലോടി പ്രായാധിക്യത്താൽ കൂനിത്തുടങ്ങിയ നെഞ്ചു വിരിച്ചും തല പൊക്കിപ്പിടിച്ചും തിണ്ണയിലൂടെ നടന്നുകൊണ്ട് കിഴവൻ സംസാരിച്ചു. കുഞ്ഞവരായുടെ ഒരു ഗുണവും മണവും കിട്ടാത്തവനാന്നേ കറിയാ, വേറും മണഗുണാഞ്ചൻ. തന്തയും കൂട്ടരും ചെയ്തതുപോലെ അന്യന്റെ മുതല് വെട്ടിപ്പിടിക്കാനോ നാട്ടുകാരെ ദ്രോഹിക്കാനോ കറിയ നിന്നിട്ടില്ല. അത് വലിയൊരു തിന്മയാണെന്ന മട്ടിലാണ് കുഞ്ഞുരാമന്റെ പറച്ചിൽ. സംസാരത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുമെങ്കിലും ബെഞ്ചമിൻ തന്റെ തോന്നലുകൂടി പറഞ്ഞുവച്ചു. കറിയാ നല്ലൊരു പയ്യനാണെന്നാ എനിക്ക് തോന്നിയത്. അതവനെ ശരിക്കറിയാത്തോണ്ടാ. അവൻ ഒറ്റയൊരുത്തനല്ലെന്നേ, രണ്ടാളാ. കള്ളു കുടിക്കുമ്പോ ഒരാള്, കുടിച്ചു കഴിഞ്ഞാ പിന്നൊരാള്. ശരിക്കു പറഞ്ഞാല് വട്ടാന്നേ. അവസാനകാലത്ത് കുഞ്ഞവരായുടെ സങ്കടം എവനായിരുന്നു. അല്ലേ, നിങ്ങളിപ്പോ എന്നാത്തിനാ വന്നേ? പണ്ട് കുഞ്ഞുമാക്കോതയുടെ പേരിൽ വാങ്ങിയ സ്ഥലത്ത് ഒരു കുടുംബത്തെ കൊന്നുതള്ളിയത് നിങ്ങൾക്കറിയുമായിരിക്കും. ഒരു നിമിഷം കുഞ്ഞുരാമന്റെ എണ്ണതേപ്പും നടത്തിയും നിന്നു. മുഖത്ത് നേർത്തൊരു ചിരിയുടെ തുടക്കം കണ്ടു. കാര്യം മുഴുവൻ അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. കൊച്ചിയിലുണ്ടായിരുന്ന പാണ്ഡ്യാലക്കൽ അച്ചമ്പി കുഞ്ഞുമാക്കോതയെ കൊന്ന് പറമ്പിൽ കുഴിച്ചിട്ടു. അതേ രാത്രി ഇവിടെ കുഞ്ഞവരെയും നിങ്ങളും കൂടി ചീരയെയും മക്കളെയും കൊന്നു. നല്ല കാശ് മേടിച്ചിട്ടാണത് ചെയ്തതെന്നൊക്കെ അറിഞ്ഞു. പിന്നെ കണ്ണടയും മുമ്പ് കുഞ്ഞവരാച്ചൻ എല്ലാം കുമ്പസാരിക്കുകയും ചെയ്തു. ഒന്നും മറച്ചുവെച്ചിട്ടിനി കാര്യമൊന്നുമില്ല. അല്ല, ഈ പ്രായത്തിൽ എന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോകാനാണോ നിങ്ങൾ വന്നത്? കുഞ്ഞുരാമൻ കൂടുതൽ ഉഷാറായതുപോലെ ചിരിക്കുകയും കൂനിയ നെഞ്ചൊന്നുകൂടി വിരിക്കുകയും ചെയ്തു. എല്ലാം നേരെ ജോബി അങ്ങ് സമ്മതിച്ചാ എന്തേലും ഇളവ് കിട്ടിയെന്ന് വരും. തെളിവുണ്ടാ കയ്യില്, എങ്കിലും കയ്യോടെ കൊണ്ടുവെക്കോ. എടോ പോലീസേ, നേര് പറഞ്ഞാ മനസ്സുകൊണ്ട് പലവട്ടം പലരെയും കൊല്ലാൻ ആശിച്ചോനാ ഞാൻ. അതിന് കഴിഞ്ഞില്ല, കാരണം എന്റെ ചോര തന്നാ. മനസ്സിലായില്ല, തെളിച്ചു പറ. എങ്കി കേട്ടോ, ചോരാന്ന് വച്ചാ എന്റെ അനിയൻ കുഞ്ഞുണ്ണി. ഞാൻ കത്തിയെടുക്കുമ്പോഴേക്കാവും കുത്തിക്കൊന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ശരിക്കും നിങ്ങൾ പറഞ്ഞ ആ കൊല മൂന്നും നടത്തിയത് കുഞ്ഞവരായും എന്റെ അനിയൻ കുഞ്ഞുണ്ണിയും കൂടിയാ. ഇനിയിപ്പോ രണ്ടിനെ നിങ്ങൾ വിചാരിച്ചാൽ കിട്ടാൻ പോണില്ല. കുഞ്ഞവരാ പോയത് ഇന്നലെയാണേ. കുഞ്ഞുണ്ണി 6-7 കൊല്ലം മുമ്പേ പോയി. അവനെല്ലാത്തിനും തിരക്കായിരുന്നുന്നേ ചാവാനും.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
2: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
3: എല്ലാ തവണത്തെ പോലെ പ്രിയ ശ്രോതാക്കൾ അഭിപ്രായങ്ങളായും നിർദ്ദേശങ്ങളായും വിമർശനങ്ങളായും തുറന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് കത്തുകളിലേക്ക് കടക്കാം.
2: എം എസ് ബാബുരാജ് എന്നത് ഒരു വികാരമാണ്. അദ്ദേഹത്തെ പറ്റി എത്ര കേട്ടാലും മതിയാവില്ല. പഴയ പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ 13-ാം തീയതി ആകാശവാണി പുനഃപ്രക്ഷേപണം ചെയ്ത അദ്ദേഹത്തെപ്പറ്റിയുള്ള ആ പരിപാടി നന്നായി. ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. കത്തയച്ചിരിക്കുന്നത് പ്രഭയാണ്.
3: സത്യൻ നായർ കരുവള്ളിക്കുന്നിന് ഇളയരാജയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യുന്ന ഇളയനില എന്ന പരിപാടി എല്ലാ ദിവസവും കേൾപ്പിക്കുന്നത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു.
2: 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് ശ്രോതാക്കൾക്ക് ഒരു പ്രശ്നോത്തരി ആകാശവാണി വഴി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് ഇല്ലേ എന്നാണ് സുലൈ അയനിക്കോട് ചോദിക്കുന്നത്. പി മോഹൻദാസ് തമ്പുരു മുക്കം കൂടെ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം തുടങ്ങിയല്ലോ. ഈ പ്രാവശ്യം കോഴിക്കോട് ആകാശവാണിയുടെ സ്പെഷ്യൽ പരിപാടിയോ ഫുട്ബോൾ ക്യൂസും ഒന്നുമില്ലേ? ലോക മാമാങ്കം തുടങ്ങുന്ന ഈ വേളയിൽ ആകാശവാണിയിൽ നിന്നും കൂടുതൽ മത്സര പരിപാടികൾ പ്രതീക്ഷിക്കുന്നു.
3: കഴിഞ്ഞ തവണത്തെ പോലെ ഫുട്ബോൾ പ്രശ്നോത്തരിയല്ല ഈ തവണത്തെ പരിപാടി. കാൽപന്തോളം എന്ന പേരിൽ അന്നന്ന് നടക്കുന്ന കളികളെക്കുറിച്ചുള്ള അവലോകനമാണ് പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 4:30 ആകാശവാണി 103.6 റിയൽ എഫ് എമ്മിലും 4:45 ആകാശവാണി കോഴിക്കോട് നിലയത്തിലും ഈ പരിപാടി കേൾക്കാം. കാൽപന്തോളം.
2: മോഹൻദാസ് തമ്പുരു മുക്കം മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫോണിംഗ് പരിപാടികൾ ഇടയ്ക്ക് ഇല്ലാതെയായി പോകുന്നു. അവിടെ കുറെ നല്ല അവതാരകരില്ലേ? വീണ്ടും ഇങ്ങനത്തെ പരിപാടികൾ ആരംഭിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്തരം ലൈവ് പരിപാടികൾ ശ്രോതാക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു.
3: 2 ആഴ്ചയോളമായി ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയായിട്ടാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. തീർച്ചയായും ആ പരിപാടി തുടരും. മറ്റ് പരിപാടികളുടെ കാര്യം നമുക്ക് ആലോചിക്കാം.
2: പാട്ടുപെട്ടിക്കാലം എന്ന പരിപാടിയുടെ ആമുഖമായി ഗ്രാമഫോൺ ഗാനങ്ങളിലേക്കൊരു പിൻമടക്കം എന്ന് പറയുന്നു. ഇവിടെ ഒരു പിൻ എന്ന വാക്കിന്റെ ആവശ്യമുണ്ടോ? മടക്കം തന്നെ ഒരു തിരിച്ചുപോക്കല്ലേ എന്നൊരു സന്ദേശമാണ് ചന്ദ്രമോഹൻ അയച്ചിരിക്കുന്നത്.
3: പ്രിയ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ മടക്കം എന്ന വാക്കിൽ തന്നെ ആ ധ്വനി ഉണ്ടെങ്കിലും പിൻമടക്കം എന്നുള്ളത് കൂടുതൽ അർത്ഥവത്തായ പ്രയോഗമായിട്ടാണ് തോന്നുന്നത്.
2: 9-ാം തീയതിയിലെ സി മനോജ് അവതരിപ്പിച്ച ശ്രദ്ധ എല്ലാ മാധ്യമങ്ങളും അതിന്റെ വായനക്കാരും കാഴ്ചക്കാരും എല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രാധാന്യമുള്ള വിഷയമായിരുന്നു. തന്റെ നേട്ടത്തിനു വേണ്ടി, റീച്ചിനു വേണ്ടി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നവർ മനസ്സിലോർക്കേണ്ട കാര്യമാണ്. ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നത് നാം അറിയേണ്ട നിയമ നടപടി കൂടിയാണ്. രാജൻസ് കെ തൂവക്കോടാണ് സന്ദേശം അയച്ചത്.
3: തീർച്ചയായും കേരളീയ സമൂഹം ഒരു നിലപാടെടുക്കേണ്ട വിഷയം തന്നെയാണ് അന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്തത്. അതേ തുടർന്ന് ഇക്കാര്യത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നത് നമുക്ക് ആശ്വാസകരമായി തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളൊരു സമൂഹം എന്ന നിലയിൽ കൂടുതൽ സംസ്കൃത ചിത്തരും ഔചിത്യമുള്ളവരുമായി പെരുമാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്.
2: ഇനിയൊരു ശബ്ദ സന്ദേശത്തിലേക്ക്.
4: നമസ്കാരം. ആകാശവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. 28-ാം തീയതി

0: ആകാശവാണി പ്രക്ഷേപണം ചെയ്ത കേരളത്തിന് അനുയോജ്യമായ വീടുകളെങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ ഒരു ഐഡിയാസ് മനസ്സിൽ വെച്ച് നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അന്നത്തെ ആ പ്രോഗ്രാം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. മാത്രമല്ല അത് കേൾക്കുന്നവർക്ക് ഒരു അവബോധം വരുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പരിപാടി വീണ്ടും പ്രക്ഷേപണം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അത് പലരും കേൾക്കാൻ സാധ്യത കുറവാണ്. ഇതൊരു റിക്വസ്റ്റായിട്ട് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ ഇത്രയും തകിടം മറിയാൻ ഈ മനുഷ്യൻ്റെ കുറേ വിവരക്കേടാണെന്ന് ആ പ്രോഗ്രാം കേട്ടാൽ മനസ്സിലാവും.
1: എ വി തമ്പാൻ കരിവള്ളൂരിൽ നിന്ന് കത്ത് അയച്ചിട്ടുണ്ട്. ഒരു സംശയമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രാത്രി 8 മണിക്കുള്ള FM പ്രധാന വാർത്തയിൽ കേട്ട ഒരു വാക്ക് ശരിയായ പ്രയോഗമാണോ എന്ന് സംശയം. കോഴിക്കോട് ജില്ലയിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞതായാണ് എനിക്ക് തോന്നിയത്. ശരിക്കും സ്ഥിരീകരിച്ചു എന്നല്ലേ ശരിയായ പദം?
2: അതിൽ യാതൊരു സംശയവുമില്ല. സ്ഥിരീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ശരിയായ പദം. വാർത്ത അവതരണത്തിൽ വന്ന പിശകാണോ എന്നുള്ളത് പരിശോധിക്കാം.
1: നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പവിത്രവും മൂല്യാധിഷ്ഠിതവുമായ അടിത്തറയാണ് ഗുരുശിഷ്യ ബന്ധം. അറിവ് പകരുക മാത്രമല്ല, ശിഷ്യന്റെ ജീവിതത്തെയും സ്വഭാവത്തെയും വാർത്തെടുത്ത് അവനെ ഒരു ഉത്തമ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ഈ ബന്ധത്തിന്റെ കാതൽ. 8-ാം തീയതി AK ദിനേശൻ അവതരിപ്പിച്ച വചനാമൃതം ശ്രദ്ധേയമായി എന്നും 7-ാം തീയതി കഥാനേരത്തിൽ ടി പത്മനാഭന്റെ കഥ, അച്ഛൻ അഭിരാമി അവതരിപ്പിച്ചത് മക്കളെ അതിരിട്ട് സ്നേഹിക്കുന്ന ഒരച്ഛന്റെ കഥ വരച്ചുകാട്ടി. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. MK രാധാകൃഷ്ണൻ കാക്കൂരിന്റെ ശബ്ദ സന്ദേശത്തിലേക്ക്.
3: നമസ്കാരം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ദൈനംദിന റിപ്പോർട്ടുകളുടെ രത്നച്ചുരുക്കം ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. മറ്റെന്ത് മാധ്യമങ്ങളുണ്ടെന്നാലും 90 വർഷം പിന്നിട്ട ആകാശവാണിയുടെ വാങ്മയ ചിത്രങ്ങളുടെ ഓജസ്സും തേജസ്സും വർണ്ണനാതീതം തന്നെയാണ്. ഈ സത്യത്തിൻ്റെ മുന്നിൽ എല്ലാ മാധ്യമങ്ങളും പകച്ചു നിൽക്കുകയാണ്.
2: MK രാധാകൃഷ്ണൻ മറ്റൊരു കാര്യം കൂടെ കത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മരമെന്ന ചിത്രത്തിൽ പി സുശീലയും മാധുരിയും പാടുന്ന പാട്ട് അനൗൺസ്മെന്റിൽ പറഞ്ഞത് പി സുശീല പാടിയ ഗാനം എന്നാണ്. ഇണ എന്ന ചിത്രത്തിൽ യേശുദാസ് എന്ന് അനൗൺസ് ചെയ്യാറുണ്ട്. കിനാവിന്റെ വരമ്പത്ത് എന്നാരംഭിക്കുന്ന പാട്ട് യേശുദാസും എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും പാടിയതാണല്ലോ. അശ്രദ്ധ വരാതെ ശ്രദ്ധിക്കണം എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം ജാഗ്രതയോടെയുള്ള ചൂണ്ടിക്കാണിക്കലുകൾ പരിപാടിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും.
1: സത്യൻ മാനുവരത്തിന്റെ കത്താണ്. വേറിട്ട ജീവിതം നയിക്കുന്ന കവിയും നാടകകൃത്തും സംവിധായകനുമായ സുധാംശു തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ആർട്ട് കഫേയിലൂടെ പങ്കുവച്ചത് വ്യത്യസ്തമായ ഒരു അനുഭവമായി. അദ്ദേഹം ആകാശവാണിയെ നോക്കി ബീച്ചിൽ കിടന്നു മയങ്ങുന്നത് വിസ്മയത്തോടെയാണ് കേട്ടത്.
2: RK ഇരവിലിന്റേത് ഒരു നിർദ്ദേശമാണ്. വെള്ളിയാഴ്ചകളിൽ കാലത്ത് 7:50 കേൾപ്പിക്കുന്ന ഗാന്ധിമാർഗം അതിന്റെ സമയം 7:05 മുതൽ 7:25 വരെയുള്ള സമയത്തേക്ക് മാറ്റുകയാണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് ഇത് ഉപകരിക്കും. കാരണം 7:30 ശേഷം പല കുട്ടികളും ട്യൂഷൻ കേന്ദ്രങ്ങളിലേക്കും മറ്റും പോകുന്ന രീതിയാണല്ലോ ഇപ്പോഴുള്ളത്. ഗാന്ധിയൻ മൂല്യങ്ങൾ അന്യം നിന്നു പോകുന്ന ഇക്കാലത്ത് പരമാവധി കുട്ടികളിലേക്ക് ഗാന്ധിയൻ സന്ദേശങ്ങൾ കൈമാറുന്ന ആകാശവാണിയുടെ ഉദ്യമം ശ്ലാഘനീയമാണ്. അത് കൂടുതൽ പേർ കേൾക്കുന്ന രീതിയിലേക്ക് മാറ്റിയാൽ ഉപകാരപ്പെടും. എന്തായാലും പരിപാടികളുടെ സമയക്രമം മാറ്റുന്ന വേളയിൽ ഇക്കാര്യം പരിശോധിക്കാം.
1: പ്രിയമുള്ള ആകാശവാണിക്ക് 31-ാം തീയതി രാവിലെ 5:55 പ്രിയവാണി പ്രക്ഷേപണം ചെയ്ത വചനാമൃതം എത്രയോ ഹൃദയസ്പർശിയായിട്ടാണ് ഫാദർ ജോജി വർഗീസ് അവതരിപ്പിച്ചത്. അമ്മയെന്ന അക്ഷരം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഭൂമിയിലെ മാനുഷ്യകുലത്തിന് മാത്രമേ അറിവില്ലായുള്ളൂ. എന്തെന്നാൽ ഇന്നത്തെ തലമുറ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏറ്റവും വലിയൊരു ചൂണ്ടുപലകയാണ്. പ്രിയവാണി നൽകിയ അറിവുകൾക്ക് സ്നേഹത്തോടെ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രചോദനാത്മകമായ ഇത്തരം പ്രഭാഷണങ്ങൾക്ക് ഇനിയും കാത്തിരിക്കുന്നു. മിനി VS വാളവയിലാണ് കത്തയച്ചിരിക്കുന്നത്.
2: എന്തായാലും പ്രിയ ശ്രോതാക്കളുടെ കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുക തന്നെയാണ്. തുടർന്നും എഴുതുമല്ലോ. മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് 673-03-2.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.

മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ വേണമെന്ന് സംവിധായകന് മോഹം. അതിനുള്ള അന്തരീക്ഷമൊരുക്കാൻ തയ്യാറുമാണ്. എന്നാൽ രാജാ സാർ സ്റ്റുഡിയോയ്ക്ക് വെളിയിൽ സംഗീത സംവിധാനം ഒരുക്കാൻ തയ്യാറുമല്ല. ചെന്നൈയിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു കായൽപ്പരപ്പിൽ രണ്ടു ദിവസം തങ്ങാൻ സംവിധായകൻ ക്ഷണിച്ചു. പതിവില്ലാതെ ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ വയലാർ പുഴയോരത്തിരുന്ന് നദി എന്ന ചിത്രത്തിന് ഗാനങ്ങൾ എഴുതിയ പോലെ രാജാ ഈണമിട്ട സംഗീതത്തിന് ഗിരീഷ് പുത്തഞ്ചേരി തൽക്ഷണം വരികൾ എഴുതി. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ മെല്ലെയൊന്നു പാടി നിന്നെ ഞാനുറക്കാമോമനെ എന്ന ഗാനപ്പിറവി സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ സാക്ഷ്യം. പാടിയത് യേശുദാസും ജ്യോസ്നയും.

0: ഇന്നത്തെ കഥാനേരത്തിൽ പി വത്സലയുടെ വേനൽ മഴ എന്ന കഥ. അവതരണം ശ്രുതി.
1: അക്കരക്കാട്ടിൽ നിന്നും പതുക്കെ പാടത്തേക്കിറങ്ങുകയായിരുന്ന മഴ അവളെ കണ്ട് അതിവേഗം നടക്കാൻ തുടങ്ങി. മഴയുടെ പുടവഞ്ഞൊറികൾ വിടർന്നു വീശി, കാഴ്ച മങ്ങുന്നു. ചൂരൽ പാലത്തിനു മീതെ കയറിയപ്പോഴേക്കും മഴ അവളെ മുറുകെ പുണർന്നു കഴിഞ്ഞു. അവൾ നടത്തം നിർത്തി മഴയുടെ മുഖത്തു നോക്കി മന്ദഹസിച്ചു. മറന്നിട്ടില്ലല്ലേ, അന്ന് പൊൻചെമ്പകം വിരിഞ്ഞത് കാണാൻ മല കയറിയപ്പോഴും നീ എന്നെ ആലിംഗനം ചെയ്തു. ഇത്രകാലം നീ എവിടെ ഒളിഞ്ഞിരുന്നു? നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളോടെ അവൾ വിരിപ്പുപാടം താണ്ടി. പുഞ്ചയുടെ മരുപ്പച്ചയിൽ നിന്ന് ധൃതിയിൽ പറന്നകലുന്ന വെള്ളക്കൊക്കുകളെ കണ്ടു. കാലിക്കൂട്ടത്തിന്റെ കരച്ചിൽ കേട്ടു. കരച്ചിലിന് ആഹ്ലാദത്തിന്റെ നിർവൃതിയുടെ ആലസ്യമുണ്ട്. കാറ്റിൽ ജടകുടയുന്ന വൈക്കോൽത്തെറുവിനു മീതെ പരമ്പു വലിച്ചു ചാരുന്നതിനിടയിൽ ഗൃഹനാഥൻ തിരിഞ്ഞു നോക്കി. വിസ്മയം വിടരുന്ന മിഴികൾ അവളെ അടിമുടി ഉഴിഞ്ഞു. തന്റെ ആഗമനം ഇവർക്ക് അത്ഭുതം പകരും എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഒരു മഴയുടെ ലക്ഷണം കണ്ടിരുന്നു, പക്ഷേ ഇന്ന് തികച്ചും അവിചാരിതമായി. അവൾ പുഞ്ചിരിച്ചു. തന്റെ മുമ്പിൽ നിൽക്കുന്ന പുരുഷന്റെ കാൽച്ചുവട്ടിലൂടെയാണ് കാലം നൂണുപോയതെന്ന് അവൾ കണ്ടു. അതേ വസ്ത്രം, നീലാകാശത്തിന്റെ ഒരു തുണ്ടിൽ തീർത്ത അരക്കയ്യൻ ഷർട്ട്, മഴമേഘങ്ങൾ പോലെ പടർന്നുകയറിയ നനവ്, തെറുത്തുകയറ്റിയ കുപ്പായ കൈകൾക്ക് കീഴെ ദൃഢപേശികൾ തെളിഞ്ഞ ബാഹുകൾ, പോക്കുവയിൽ കനം കുറഞ്ഞ തലമുടി തൊട്ടൊഴിയുന്നു. മഴ ആഹ്ലാദത്തിമിർപ്പടക്കി. നീണ്ടു നിൽക്കുന്ന ഒരു സംഗീതമായി. സംഗീതം ആസ്വദിച്ചുകൊണ്ട് സായന്തനത്തിന്റെ ഇതളുകൾ മെല്ലെ മെല്ലെ വിടർന്നു. അവൾ മഴപ്പാറൽ വീണ തിണ്ണയുടെ വക്കിലിരുന്ന് ചെരുപ്പുകൾ അഴിച്ചുമാറ്റി, നനഞ്ഞ ബാഗ് മാറ്റിവെച്ചു, മുടിക്കെട്ടഴിച്ചു വിടർത്തി. മുൻപിൽ നീണ്ടുവന്ന അലക്കിയ വെള്ളത്തോർത്ത് മേടിച്ച് അവൾ മുഖം തുടച്ചു. തോർത്തിൽ കുങ്കുമച്ചവി പടർന്നു. തലതോർത്തു, നന്നേ പതുങ്ങിയ ഉറച്ച സ്വരത്തിൽ ഗൃഹനാഥൻ പറഞ്ഞു. ഈ മഴ നിങ്ങൾക്ക് ശീലമുള്ളതല്ല. അവൾ നിഷേധാർത്ഥത്തിൽ തലയിളക്കി. ഇവിടെയുള്ള കാറ്റും മഴയും മഞ്ഞും പൂക്കളും കിളികളുമെല്ലാം ഞാൻ പരിചയിച്ചതാണല്ലോ. അത് എത്ര വർഷങ്ങൾക്ക് മുൻപ്. അയാൾ വീടിനകത്ത് പോയി. ഒറ്റമുറിയുള്ള ആ വീട് ലോകത്തിൽ വെച്ച് ഏറ്റവും സുരക്ഷയുള്ള താവളമാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അടച്ചാലും സാക്ഷിയിടാതെ കിടക്കാറുള്ള രാവുകൾ, മുറിക്കു ചുറ്റും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നൽകുന്ന ചിറകുകൾ പോലെ വരാന്തകൾ, പുഴയുടെ ഇക്കരയുള്ള ഒരേയൊരു വീട്, അതു വിശാലമായ ഏകാന്തതയിലൊരു തുരുത്തായി. എവിടെ നോക്കിയാലും മഞ്ഞു പെയ്തിറങ്ങുന്ന കൊടുമുടികൾ, മലനിരകൾക്കിടയിലെ മരുപ്പച്ചകൾ, കൃഷി ജീവിതമാക്കി മാറ്റിയ അയാൾ അവളെ

0: ഒന്നും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഈ മലനിരകൾക്കപ്പുറം അയാൾ കടന്നുപോയിട്ടില്ല. ഒരു ചെറിയ ലോകത്തിൽ മാനമുട്ടി നിൽക്കുന്ന മനുഷ്യൻ. അഗാധമായ കൊല്ലികളിൽ വെയിൽ പൂത്തതുപോലെ അയാളുടെ മിഴികൾ മിന്നി. സൗമ്യമായ ഒരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു,
1: മുൻകൂട്ടി അറിയിക്കാതെ വന്നതിന്റെ ശിക്ഷ അനുഭവിച്ചോളൂ. രാത്രി രണ്ടു ദോശ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും.
0: മുരളിയുടെ അമ്മയെവിടെ?
1: ബോംബെയിൽ.
0: മുരളിയുടെ ഭാര്യ പ്രസവിക്കാറായി. നാട്ടിലേക്ക് വരുന്നില്ലത്രേ. ബോംബെ കാണാൻ ശാരദയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിച്ചു.
1: ഞാൻ അരിവെച്ചോളാം.
0: കറിയും ഇന്ന് വേണ്ട, നാളെ ആലോചിക്കാം. ഞാൻ കുറേ നാളായി സ്വയംപാചകമാണ്.
1: മഴ പോയി. പോക്കുവയിൽ പോകാൻ മടിച്ച് കാടുകളുടെ കുടുമകളിൽ വിരലോടിച്ച് അക്കരെ നനഞ്ഞൊലിച്ച് കോട്ടുവായിടുന്ന ഗ്രാമം. കോട പടരുന്ന താഴ്വര. ദൂരെ കാലികളുടെ കഴുത്തിലെ മരമണികൾ വീണ്ടും ശബ്ദിക്കുന്നു.
0: വളരെ ദൂരെ ക്യാമ്പസിന്റെ പാറപ്പുറങ്ങൾ ചുട്ടുപഴുത്ത് കിടക്കുന്നു. ഇത് മറ്റൊരു ലോകം.
1: ഞാൻ ഉടനെ വരാം.
0: ഗൃഹനാഥൻ താഴെ കൃഷിയിടത്തിലേക്കിറങ്ങിപ്പോയി. നീണ്ട തൊഴുത്തിൽ കാലികളുടെ നുറുങ്ങിയ കുളമ്പൊച്ചകൾ. തൊഴുത്തിന്റെ കഴകൾ നീങ്ങി വാതിലടയുന്ന ശബ്ദം. മുറ്റത്ത് പുളിമരച്ചോട്ടിൽ നിൽക്കുന്ന പശുക്കിടാവ് കരയുന്നു. മറ്റൊന്ന് താഴെ കൃഷിയിടത്തിൽ നിന്ന് നീട്ടി വിളിക്കുന്നു. നുരഞ്ഞു പതയുന്ന ഓട്ടുമൊന്തയുമായി ഗൃഹനാഥൻ മുറ്റത്തേക്കുള്ള പടികൾ കയറി വരുന്നു.
1: എന്നെ അവൾക്കിഷ്ടല്ല, പാല് കുറച്ചേ തന്നുള്ളൂ,
0: അവൾ പറഞ്ഞു. കട്ടൻ മതിയായിരുന്നു. കട്ടനാണ് ഗ്രാമത്തിലെ സുലഭമായ പാനീയം. കറുത്ത വീര്യം കൂടിയ കാപ്പി. പുലർകാലങ്ങളിൽ കാപ്പിയുടെ പരിമളവുമായി നീന്തിവരാറുള്ള ശീതക്കാറ്റുകളെ അവൾ ഓർത്തു. 20 വർഷത്തിന്റെ വിടവിൽ പഴയ ഗന്ധങ്ങളും രൂപങ്ങളും നിറയുന്നു. ചിന്തകൾ രൂപം കൊള്ളുന്നു. വീട്ടുകാരിയുടെ മുഖം മുൻപിൽ. ഒരാമ്പൽപ്പൂ ലജ്ജയോടെ വിടർന്നു വരും പോലെ ഇലച്ചാർത്തിൽ നിന്നെത്തിനോക്കുന്ന മുഖം മെലിഞ്ഞ ഒരു പക്ഷിയെയും അവർ ചിലപ്പോൾ ഓർമ്മിപ്പിച്ചു. കറുത്ത കാപ്പിയുടെ മധുരം കയ്യിൽ തന്ന് വീട്ടുകാരി പറയുന്നു,
1: ഇവിടെ ഇതൊക്കെയുള്ളൂ, നിങ്ങൾക്ക് ചായ കുടിച്ചായിരിക്കും ശീലം.
0: അന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു, എനിക്ക് കട്ടൻചായ മതി, ഇല്ലെങ്കിൽ മധുരം ചേർക്കാത്ത കാപ്പി. സിദ്ധാർത്ഥനുമായി അവളുടെ വിവാഹം ഉറച്ച നാളുകളായിരുന്നു. കരിമ്പിൻ തുണ്ടുപോലുള്ള ദിനങ്ങൾ.
1: സിദ്ധാർത്ഥൻ പറഞ്ഞു, വിവാഹം ഗവേഷണം കഴിഞ്ഞ് പേപ്പർ കൊടുത്തിട്ട് മതി.
0: പാറപ്പുറങ്ങളിൽ മഴ ഇടറി വീഴുന്ന രാവുകളിൽ അവൾ തന്റെ ഗവേഷണവുമായി മല്ലിട്ടു. അവസാനം ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞു,
1: ഉറുമ്പുകളുടെ പ്രജനനമാണല്ലോ വിഷയം,
0: ഉറുമ്പുകളെ കാണാതെ നിങ്ങളെങ്ങനെ ഗവേഷണം പൂർത്തിയാക്കും?
1: പൂർത്തിയാക്കിയവരുണ്ട്.
0: അതുപോലല്ല, നിനക്ക് വെറുതെ ഇരുന്ന സമയം പോകുന്നില്ല. സിദ്ധാർത്ഥന്റെ കൂടെ തീർത്തും അപരിചിതമായൊരു വനമേഖലയിൽ. അടുത്ത ദിവസം സിദ്ധാർത്ഥൻ വിദേശത്തു പോയി.
1: എന്തേ സിദ്ധാർത്ഥൻ വരാഞ്ഞത്?
0: ആതിഥേയൻ പാലൊഴിച്ച നറുങ്കാപ്പി അവളുടെ മുൻപിൽ വച്ചു.
1: സിദ്ധാർത്ഥൻ വിദേശത്താണ്.
0: ഓരോ മാസം ഓരോ നഗരത്തിൽ നിന്ന് വിളിക്കും. നിനക്ക് സുഖമാണോ? നിന്റെ പഠിപ്പിക്കൽ എങ്ങനെ? യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇപ്പോഴും പഴയ പാറപ്പുറം തന്നെയാണോ? കുടിവെള്ളം കിട്ടുന്നുണ്ടോ? എന്നിങ്ങനെ.
1: കൊല്ലത്തിൽ വേനലവധികളിൽ വരും.
0: ഇക്കുറി വരുന്നില്ലത്രേ.
1: കുട്ടികൾ?
0: ഇല്ല, അവൾ മന്ത്രിച്ചു.
1: സിദ്ധാർത്ഥന്റെ ഇഷ്ടം.
0: ആതിഥേയന്റെ മുഖം പൊടുന്നനെ ചുവന്നു. അവളുടെ വാക്കുകൾ അയാളിൽ വിമ്മിട്ടമുളവാക്കി. മുളയ്ക്കാത്ത വിത്തുകളെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അയാൾ തന്റെ അസ്വാസ്ഥ്യം മറയ്ക്കാൻ അടുക്കളയിലേക്ക് കടന്നുപോയി. കിളികളെപ്പോലെ അയാൾക്ക് ചുറ്റും പുഞ്ചയിൽ കുട്ടികൾ പറന്നു നടക്കാറുണ്ടായിരുന്നത് അവൾ ഓർത്തു. സരോജയും ആനന്ദവും ഗായത്രിയുമെല്ലാം ഇപ്പോൾ ഭർതൃഗൃഹങ്ങളിലാവും. അവൾ മുൻപിലെ നനഞ്ഞ കണ്ടങ്ങളിലേക്ക് നോക്കി. മഴക്കിളികൾ ആകാശത്തിന്റെ സുവർണമേലാപ്പിൽ അസംഖ്യം ചാപങ്ങൾ എയ്തു കൊള്ളിക്കുന്നു. ഉയരങ്ങളിൽ അവയുടെ മധുരസ്വപ്നങ്ങൾ മാറ്റൊലിക്കൊള്ളുന്നു. ചെറിയ ചെറിയ നടുക്കങ്ങൾ, ചാട്ടങ്ങൾ, ഓട്ടങ്ങൾ, പുഞ്ചിരിക്കുന്ന സന്ധ്യ, ചുട്ടുപഴുത്ത സന്ധ്യകളാണ് അവളുടെ സ്മരണകളിൽ. വരണ്ട പുല്ലാനിപ്പൊന്തകളിൽ ഒരിറ്റു തണുപ്പ് തേടി അലഞ്ഞ വൈകുന്നേരങ്ങൾ. കങ്കാളങ്ങൾ പോലെ പാറകളുടെ തരിശിൽ നിരന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ. ഒരു നിമിഷം അവൾ ആലോചിച്ചു, ഞാൻ തിരിച്ചു പോവുകയില്ല. നീണ്ട അവധിയെടുത്ത് സിദ്ധാർത്ഥന്റെ പളുങ്കു കൊട്ടാരങ്ങളിലേക്ക് പറക്കാം. മോഹങ്ങളുടെ കുഞ്ഞുകുഞ്ഞു നാമ്പുകൾ കരിയുന്ന മണമെത്താത്ത ഉയരങ്ങളിൽ. ഗൃഹനാഥൻ ഒരു താലത്തിൽ വറുത്ത നിലക്കടലയുമായി എത്തി. കാപ്പിയൊഴിഞ്ഞ പാത്രത്തിലേക്ക് നോക്കി അയാൾ ചോദിച്ചു,
1: ഒരു പാത്രം കാപ്പി കൂടി.
0: ഇവിടെ വറുത്തുപൊടിച്ച കാപ്പിയാണ്. വിരൽത്തുമ്പുകളിൽ വറുത്ത നിലക്കടലയുടെ ഉൾച്ചൂടനുഭവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു,
1: ഇന്ന് മറ്റൊരത്താഴം വേണ്ട.
0: അത് പറ്റില്ല, നിങ്ങൾ വിരുന്നുകാരിയാണ്, ഞാനൊരു തനി ഗ്രാമീണനും.
1: നിങ്ങൾ മുരളിയുടെ അടുത്ത് പോയില്ലേ?
0: പെൺകുട്ടികളുടെ അടുത്ത് പോകാറില്ലേ?
1: ഇല്ല,
0: ഞാൻ ഇവിടം വിട്ട് ഇതുവരെ പുറത്തു പോയിട്ടില്ല.
1: ഒരിക്കൽ നിങ്ങളുടെ നഗരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു,
0: പിന്നെ അതങ്ങ് നീണ്ടുപോയി.
1: ആശകൾ കുമ്പത്തിലെ മഴക്കാറുപോലെയാണ്, വ്യാമോഹിപ്പിച്ച് വ്യാമോഹിപ്പിച്ച് പൊടുന്നനെ അങ്ങ് പോയി മറയും.
0: അപൂർവം ചിലപ്പോ പെയ്യും.
1: പക്ഷേ
0: അയാൾ അടുക്കടുക്കായി ഇറങ്ങിപ്പോകുന്ന പുഞ്ചവയലുകളിലേക്ക് കണ്ണോടിച്ചു. അയാളുടെ നോട്ടത്തിൽ നിറഞ്ഞുവഴിയുന്ന വാത്സല്യം കണ്ട് അവൾ വിസ്മയിച്ചു. ഈ ഭൂമി വിട്ട് അയാൾ ഒരിക്കലും പുറത്തു പോവുകയില്ലെന്ന് അവൾക്ക് ബോധ്യമായി.
1: സിദ്ധാർത്ഥൻ വീർപ്പിച്ചുവിട്ട ബലൂൺ പോലെയാണ്, ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക്.
0: തന്റെ വിരലുകളിൽ ചുറ്റിപ്പിടിച്ചിരുന്ന ചരട് എന്നോ പൊട്ടിപ്പോയി എന്ന് ഒരു നടുക്കത്തോടെ അവൾ ഓർത്തു.
1: വീട് വിജനമാണ്.

0: താഴ്വര നിശബ്ദതയാൽ വിങ്ങുന്നു. മലങ്കാറ്റ് ഉയരങ്ങളിലൂടെ പറന്നു പോകുന്നു. വീട്ടുകാരൻ നിലവിളക്കിൽ തടിച്ച ഒറ്റത്തിരിയിട്ട് കൊളുത്തി. ഇന്ന് ഞാൻ നമ്മുടെ ആ പഴയ വിളക്ക് കത്തിക്കാം.
1: പഴയ വിളക്കോ?
0: അവൾ വിസ്മയത്തോടെ ചോദിച്ചു. അതെ, അതിന്റെ മുമ്പിലിരുന്ന് നിങ്ങൾ നോട്ടുകൾ എഴുതിയത് ഓർമ്മയില്ലേ? അവൾ നിശബ്ദയായി. അകത്തുനിന്ന് വിളക്കെടുത്തു കൊണ്ടുവന്നു. അയാൾ ചില്ലുകൾ തുടച്ചു മിനുക്കി. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും എഴുതാനില്ല. കടലാസുകൾ ഉപേക്ഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. വല്ലപ്പോഴും കത്തിച്ചില്ലെങ്കിൽ ഇത് കേടുവന്നു പോകും. ഏതായാലും ഇപ്പോൾ നിങ്ങൾ വന്നല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ ഈ വിളക്കിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. കത്തിച്ചു വെച്ചാൽ 1000 കീടങ്ങൾ പറന്നുവന്ന് ചിറകു കരിക്കുന്നത് മിച്ചം. പാതി കരിഞ്ഞ വണ്ടുകൾ ഈ തറയിൽ കിടന്ന് കറങ്ങുന്നത് കാണാൻ വയ്യ. ജ്വലിക്കുന്ന ഹറിക്കെയിൻ ലാമ്പിൽ കുടിലിന്റെ അസ്തിത്വം നഷ്ടമായി. ഇപ്പോൾ പുറത്തെ ഇരുട്ടു മാത്രം. വയലുകളിൽ രാപ്പാടികൾ കരയുന്നു. അവിചാരിതമായ മഴ അവയെ ചൊടിപ്പിച്ചിരിക്കുന്നു. വീടിനു പുറകിൽ കോളിമരത്തിന്റെ ചില്ലയിലിരുന്ന് രാക്കുയിൽ മുറിഞ്ഞ രാഗം ആലപിക്കുന്നു. ഇടവേളയിലെ നിമിഷങ്ങളിൽ സന്ധ്യയുടെ ഏകാന്തത ഊർന്നുകയറുന്നു. മഴ കാരണം ശൈത്യം കൂടിയ കാറ്റ്. നനഞ്ഞ ചിറകുകൾ വീശി മൺചുമരുകൾക്കകത്തെ നേരിയ ചൂടിൽ അടയിരിക്കാൻ ശ്രമിക്കുന്ന കാറ്റ്. ഗൃഹനാഥൻ അടുപ്പിൽ ചാരം മൂടിക്കിടന്നിരുന്ന കനലുകൾ ഇളക്കി. നേർത്ത കമ്പുകളും വിറകുപാളികളും അടുക്കി. ഒരു പുകയായി ഉയർന്ന് അഗ്നിനാളങ്ങളായി വിടർന്ന് അടുപ്പ് അകം ചൂടുപിടിപ്പിച്ചു. നേരിയ ശബ്ദത്തിൽ ദോശകൾ രൂപം കൊണ്ടു. എണ്ണയുടെ ഗന്ധത്തിനുപരി ഒരു പരിമളം തുറന്നിട്ട കതകിലൂടെ അകത്തു കയറി. ചിരപരിചിതനായ ഒരു സുഹൃത്തിന്റെ ആഗമനത്താലെന്ന പോലെ ഗൃഹനാഥന്റെ മുഖം വികസിച്ചു. നമ്മുടെ മുറ്റത്ത് ഞാനൊരു പൊൻചമ്പകം നട്ടു വളർത്തിയിട്ടുണ്ട്. ഓ, അവൾ ആശ്ചര്യത്തോടെ എണീറ്റു. പുറത്ത് ഇരുട്ടായിരുന്നു. നീണ്ട ടോർച്ച് ലൈറ്റിന്റെ പ്രകാശത്തിൽ പൊൻചമ്പകത്തിന്റെ ചില്ലയിലിരുന്ന് പാതിവിടർന്ന പൂ നാണത്തോടെ പുഞ്ചിരിച്ചു. കുറേ വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞു പെയ്യുന്ന ഡിസംബർ രാവിൽ ധൃതിപ്പെട്ട് കയറിവന്ന അത്യപൂർവമായ സുഗന്ധം അവളുടെ അകതളിരിൽ നിറഞ്ഞു. അത് ആസ്വദിക്കാൻ സിദ്ധാർത്ഥനടുത്തില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ഇത് വളരെ അടുത്തുനിന്നാണ്. ഓട്ടുതളികയിൽ മെല്ലെ മെല്ലെ കൺമിഴിക്കുന്ന പൊൻചെമ്പകപ്പൂക്കളെ നോക്കി അന്ന് വീട്ടുകാരി പറഞ്ഞു. നമ്മുടെ കാട്ടിൽ ചെമ്പകം പൂക്കാറുണ്ടോ? ഞാനറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഇതിനൊക്കെ നേരമെവിടെ? അവർ അടുക്കളത്തിണ്ണയിൽ ചടഞ്ഞിരുന്ന് അരിയാട്ടുകയായിരുന്നു. ഒരു നാടൻ ചക്കിന്റെ അടിയോളം വലുപ്പമുള്ള കല്ലിൽ ഗോളാകൃതിയിലുള്ള കുഴവി തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ മെലിഞ്ഞ മൂക്കത്ത് അരിമാവിന്റെ മൂക്കുത്തികൾ പതിഞ്ഞുകിടന്നു. മൂക്കും മുഖവും തുടയ്ക്കാൻ അവരുടെ കൈകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അർദ്ധരാത്രിയോടടുത്ത് കറവപ്പശുക്കളുടെ ക്ഷേമം ഒരിക്കൽ കൂടി അന്വേഷിച്ച് കൈകാലുകൾ കഴുകി അവർ ദൈവരൂപത്തിന്റെ മുന്നിൽ വന്നിരിക്കും. ദൈവത്തിന് നേർക്ക് അവർ ഒരിക്കലും കൈകൂപ്പിയിരുന്നില്ല. കുറേ നേരം വെറുതെയിരുന്നു. പൊൻചെമ്പകത്തിന്റെ പാതിവിരിഞ്ഞ മുട്ടുകൾ രണ്ടെണ്ണമെടുത്ത് കളഭക്കിണ്ണത്തിനടുത്തുവെച്ച് അവർ പായ ചുരുട്ടിയെടുത്ത് ധാന്യപുരയിലേക്ക് പോവും കിടക്കാൻ. വീട്ടിലെ ഒരേയൊരു മുറി അവർ വിരുന്നുകാരിക്കു വേണ്ടി ഒഴിഞ്ഞുകൊടുത്തിരുന്നു. അവൾ ആലോചിച്ചു, ശാരദയിടത്തേക്ക് ഇവിടെ മടുത്തിരിക്കുമോ? അവരെന്നാണ് തിരിച്ചുവരിക? ദൈവരൂപവും കളഭക്കിണ്ണവും കുങ്കുമച്ചെപ്പുമെല്ലാം ഇപ്പോൾ ഇരുളടഞ്ഞ മൂലയിലാണ്. ഉമ്മറത്ത് കത്തുന്ന ഹറിക്കെയിൻ ലാമ്പിന്റെ പ്രകാശം മുറിയെ കോണോടുകോൺ പകുത്തിരുന്നു. വെളിച്ചം വീണ പാതിയിൽ മഴ നനഞ്ഞ അവളുടെ ബാഗ്. അവളുടെ നോട്ടത്തെ പിന്തുടർന്ന് ഗൃഹനാഥൻ പറഞ്ഞു, ചെമ്പകം പൂത്തപ്പോഴേക്കും അവൾ മകന്റെ അടുത്തുപോയി. തിരിച്ചുവരാറായില്ലേ? അയാൾ മറുപടി പറഞ്ഞില്ല. ദോശകൾ പ്ലേറ്റിലെടുത്തു വച്ചിട്ട് അയാൾ പറഞ്ഞു, അരവ് നന്നായില്ല. രാവ് അത്യന്തം നിശബ്ദമായിരിക്കുന്നു. മഴക്കാറ്റിൽ പറന്നുപോയ മിന്നാമിനുങ്ങുകൾ മരത്തലപ്പുകളിലേക്ക് തിരിച്ചുവരുന്നു. മഞ്ഞ് ഇലച്ചാർത്തുകളിലെ സഹസ്രങ്ങളെ പൊതിയുന്നു. അനേകലക്ഷം ക്ഷുദ്രജീവികളുടെ ശബ്ദസമുച്ചയത്തിൽ നിർമ്മമമായി നിൽക്കുന്ന നിശയെ രാക്കുയിൽ പാടിയുണർത്താൻ ശ്രമിക്കുന്നു. തടിച്ച മെത്തയിൽ മലർന്നുകിടന്ന് അവൾ വെയിൽ വറക്കുന്ന പാറപ്പുറങ്ങളെയും അരോചകമായ ലെക്ചർ ക്ലാസുകളെയും കോട്ടുവായിടുന്ന ശിഷ്യഗണത്തെയും മറക്കാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥൻ ചിറകുകൾ വിരുത്തി ചക്രവാള സീമയ്ക്കപ്പുറം മറഞ്ഞുപോകുന്നു. കരിമെഴുകിയ തറയിൽ നിന്ന്, പകലിന്റെ നേരിയ ചൂട് തങ്ങിനിൽപ്പുള്ള മൺചുമരുകളിൽ നിന്ന് പ്രാചീനമായ ഗന്ധങ്ങൾ ചുരുളഴിയുന്നു. മനസ്സിൽ നിന്ന് മുഷിഞ്ഞ പുടവകളും ബുദ്ധിയുടെ ചങ്ങലകളും ഊരിപ്പോവുന്നത് അവൾ അറിയുന്നു. ഇരുട്ടിൽ വിരിയുന്ന പൊൻചെമ്പകപ്പൂവുകളിൽ സ്നേഹത്തിന്റെ തേൻ കിനിയുന്നു.
2: ഇന്നത്തെ കഥാനേരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പി വത്സലയുടെ വേനൽമഴ എന്ന കഥ. അവതരണം ശ്രുതി.
3: കഥാനേരം.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. ആർ ബി ഐ പറയുന്നു നിങ്ങളുടെ പിൻ, ഒ ടി പി, സി വി വി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: ആർ ബി ഐ പറയുന്നു അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
3: ചിത്രം ഒരു മുഖം പല മുഖം. യേശുദാസും ഒപ്പം സുജാതയും പാടിയ ഈ ഗാനത്തിന് വരികളെഴുതിയത് പൂവച്ചൽ ഖാദർ, ഈണമൊരുക്കിയത് എ ടി ഉമ്മർ. Thank you.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം അശ്വരഥം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.
0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
0: കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന കാലയളവിൽ ജനകീയവും വികസനോന്മുഖവുമായ നിരവധി ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായ IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ PB സലിം. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും കോഴിക്കോട് ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും ഇന്നും ഏവരും ഓർക്കുന്നവയാണ്. പശ്ചിമബംഗാൾ കാഡറിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം സാഹിത്യവും കലയും രാഷ്ട്രീയവും സാമൂഹിക പ്രസ്ഥാനങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ ബംഗാളിന്റെ ജീവിതധാരയെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചും കേരളവും ബംഗാളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചും മനസ്സു തുറക്കുന്നു. റിയൽ എഫ് എം പോഡ്കാസ്റ്റിൽ ഇന്ന് അതിഥിയായി എത്തുന്നു പശ്ചിമബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലിം IAS. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
3: ബംഗാളിൽ സുപ്രധാന പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരുപാട് ഭരണ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കൾ. എന്നാൽ മലയാളികൾ ഇപ്പോഴും താങ്കളെ പ്രധാനമായിട്ട് ഓർക്കുന്നത് 3 വർഷക്കാലം താങ്കൾ കോഴിക്കോട് ജില്ലയുടെ കളക്ടറായിരുന്ന സമയമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 15 വർഷത്തോളമായി കോഴിക്കോട് ചാർജ് വിട്ടിട്ട് ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ കോഴിക്കോട് കാര്യമായ മാറ്റങ്ങൾ എന്താണ് തോന്നുന്നത്?
4: കാര്യമായ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളന്ന് തുടങ്ങി വെച്ച ചില മാറ്റങ്ങളുടെ ഒരു ഒരു റിഫ്ലക്ഷൻ തോന്നുന്നുണ്ട്. അന്നാണ് നമ്മൾ ഈ സിറ്റിയിലെ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് 9 റോഡുകൾ പൊളിച്ച് വീതി കൂട്ടാനുള്ള പണി തുടങ്ങിയിരുന്നത് 2012. അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ ജയിൽ പുതിയറ റോഡ്, നമ്മളുടെ സിറ്റിയിലുള്ള മേജർ റോഡുകളെല്ലാം സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റിൽപ്പെട്ട് ആ റോഡുകളെല്ലാം വളരെ സുന്ദരമായിട്ട് പണികൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ എക്സ്പാൻഷന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ. ആ നാഷണൽ ഹൈവേയും ബൈപ്പാസ് ഉൾപ്പെടെയുള്ളത് ഇന്ന് യാഥാർത്ഥ്യമായി കാണുമ്പോൾ വലിയ ശ്വാസംമുട്ടിൽ കുറഞ്ഞ പോലെ തോന്നുന്നു സിറ്റിക്ക്, അല്ലേ? ശ്വാസം വിടാനുള്ളൊരു സ്ഥല പരിമിതി ഉണ്ടായിരുന്നത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പെട്ടെന്ന് നമ്മൾ വരുമ്പോൾ കണ്ണിൽപ്പെടുന്ന കാഴ്ച. അത് വളരെ സന്തോഷമാണ്.
3: 2001 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് താങ്കൾ. അപ്പോൾ ബംഗാൾ കാഡർ ലഭിക്കുന്നു. നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ കേരളവും ബംഗാളും വളരെ വ്യത്യാസമുണ്ട്. ഭാഷയിലും വ്യത്യാസമുണ്ട്, തൊഴിലും ജിയോഗ്രഫി ഉൾപ്പെടെ എല്ലാം വ്യത്യാസമുണ്ട്. താങ്കൾ ഈ ഒരു ഏതാണ്ട് ഒരു 25 വർഷക്കാലത്തെ ബംഗാളിലെ ആ ഒരു ജീവിതത്തോട്, ആ ഒരു സൊസൈറ്റി, അവിടുത്തെ ഭാഷ, ആളുകൾ, അതിനോട് എത്രത്തോളം അഡാപ്റ്റഡ് ആയി മാറി?
4: നിങ്ങൾ ആദ്യം ചോദിച്ചത് പറയാം. ഇപ്പം ബംഗാളും കേരളവും തമ്മിൽ ഒത്തിരി എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ ഇന്ത്യയുടെ തന്നെ 2 വ്യത്യസ്തമായ കോണുകളിൽ ഉള്ളവരാണ്. കേരളം ഇങ്ങേയറ്റത്തും ബംഗാൾ ഈസ്റ്റേൺ എൻഡിലും ഭാഷാപരമായും ജിയോഗ്രഫിക്കലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെയായിട്ട് മനസ്സിലായൊരു കാര്യം, ബംഗാളികളും മലയാളികളും

0: തമ്മിൽ മാനസികമായി അല്ലെങ്കിൽ അവരുടെ ജീവിത കാഴ്ചപ്പാടുകളിലെല്ലാം ഒട്ടേറെ സമാനതകളുണ്ട്. വ്യത്യാസങ്ങളെക്കാളും സമാനതകളുണ്ട്. അത് എല്ലാ മേഖലകളിലുമുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഭക്ഷണം. നമ്മൾ മലയാളി എന്ന നിലയ്ക്ക് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ചോറും മീൻ കറിയും അല്ലേ?
1: അതെ.
0: ബംഗാളിയിൽ പോലെ തന്നെയാണ്. ചോറും മീൻ കറിയും അല്ലെങ്കിൽ മീൻ വിഭവങ്ങളുമാണ് ബംഗാളികളുടെയും എല്ലാ ദിവസത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം.
1: പക്ഷേ അതിൻ്റെ ഒരു രുചി തമ്മിൽ
0: സ്വാഭാവികമായിട്ടും രുചി തമ്മിൽ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കറിക്കൂട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളതിൻ്റെ തൊട്ടിപ്പുറത്ത് മാറിയാൽ ബീഹാറിൽ പോയാൽ ചോറും മീൻ കറിയല്ല, ഉത്തർപ്രദേശിൽ പോയാൽ ചോറും മീൻ കറിയല്ല. അതുപോലെ അതിൻ്റെ ഇപ്പുറത്തുള്ള ജാർഖണ്ഡ് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള അസാം, ഇവിടെയൊന്നും ചോറും മീൻ കറി അല്ലല്ലോ.
1: ഇതൊരു പക്ഷേ കോസ്റ്റൽ റീജിയൻസ് ആയതുകൊണ്ടായിരിക്കുമോ?
0: അല്ല, കോസ്റ്റൽ മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടല്ലോ, സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആളുകളുടെ ഒരു മനോഭാവത്തിൽ, ഒരു സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കേരളത്തിലും അതുപോലെ ബംഗാളിലുമുണ്ട്. മനുഷ്യർക്കിടയിലുള്ള ഒരു സാഹോദര്യ ബോധം അല്ലെങ്കിൽ സമത്വ ബോധം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ബംഗാളിലും വലിയ തോതിലുണ്ട്. വേറൊന്ന് ഒരു വലിയ ഒരു സാമ്യം പോലെ തോന്നിയിട്ടുള്ളത്, സിനിമയോടുള്ള അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലകളിൽ ഉള്ള ഇടപെടലുകളും അതിനുള്ളൊരു ആഭിമുഖ്യമാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുത്താൽ, കലാമൂല്യമുള്ള സിനിമകൾ എടുത്താൽ നമുക്ക് ശ്രദ്ധയപ്പെടുന്നത് മലയാള സിനിമകളും ബംഗാളി സിനിമകളുമാണല്ലോ. അതുപോലെ തന്നെ മറ്റ് കലാ സാംസ്കാരിക മേഖലകളിലും ബംഗാളികളെപ്പോലെ തന്നെ നമ്മളും വളരെ അധികമായിട്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പം നമ്മളീ പറയുന്ന ഒരു കാഴ്ചപ്പാട് സിനിമയോടോ അല്ലെങ്കിൽ കലാമേഖലകളോടുള്ള കാഴ്ചപ്പാട് ഒരു പക്ഷേ നമ്മൾ വെസ്റ്റേൺ സൈഡിലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത്, അതിലൊന്നും ഈ പറയുന്ന ഒരു കലാ സാംസ്കാരിക അല്ലെങ്കിൽ സിനിമകൾ അല്ലേ നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ബംഗാളികളും മലയാളികളും തമ്മിൽ
1: സാമ്യമുണ്ട്.
0: സാമ്യമുണ്ട്, വളരെയധികം സാമ്യമുണ്ട്.
1: നമ്മൾ ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലത്തെ പറയാറുള്ള ഒരു കാര്യമാണ്, ഇന്റലക്ച്വലി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എന്നുള്ളത്. അത് കലയുടെ കാര്യത്തിലും സാഹിത്യത്തിന്റെ കാര്യത്തിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും ആത്മീയതയുടെ കാര്യത്തിലും എല്ലാറ്റിലും ഉണ്ട്. ഒരു 100 വർഷം പിറകോട്ടെടുക്കുകയാണെങ്കിൽ ടാഗോർ മുതൽ വിവേകാനന്ദൻ മുതലുള്ള ആളുകൾ, അതിനുശേഷം പിന്നെ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ സത്യജിത് റേ പോലുള്ള എല്ലാ ആളുകളും ബംഗാളിൽ നിന്നുള്ളവരാണ്. ഇന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ബംഗാളിനെ ഈ മേഖലകളിലെല്ലാം ആ ഒരു ലെഗസി അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന്?
0: അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു ഇന്ന് വരെയുള്ള യാത്രയിൽ ഏകദേശം എല്ലാ മേഖലകളിലും ഒരു നേതൃത്വം നൽകാൻ ബംഗാളികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. അത് കലാ സാംസ്കാരിക മേഖലകളിലാണെങ്കിലും സിനിമയുടെ മേഖലകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആത്മീയ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത അതിൽ നേതൃത്വം നൽകിയവർ ഒന്ന് ബംഗാളികളും പിന്നെ പഞ്ചാബികളുമാണ് അല്ലേ?
1: അതെ.
0: പിന്നെയാണ് നമ്മളെല്ലാം വരുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒരു സാമൂഹികമായിട്ടുള്ള പരിഷ്കരണവും അല്ലെങ്കിൽ അതുപോലുള്ള ഇതിലെല്ലാം അതിന് നേതൃത്വം നൽകിയത് ബംഗാളികളാണ്. രാജാറാം മോഹൻ റായ് പോലെ അല്ലെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെ വിധവ പുനർവിവാഹവും ബാലവിവാഹത്തിനെതിരെയുള്ള നിലപാടുകളും സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള തുടക്കം ഒക്കെ കുറിക്കുന്നത് അവിടെ നിന്നാണ്.
1: അതിൻ്റെ ആദ്യ ചിന്ത അവിടെ നിന്നാണ്.
0: അതുപോലെ ആത്മീയമായിട്ട് സ്പിരിച്വൽ മൂവ്മെന്റ് നോക്കിയാൽ ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ മുതൽ അല്ലെങ്കിൽ ശ്രീ അരബിന്ദ മുതൽ വിവേകാനന്ദ സ്വാമി മുതൽ ഒക്കെ ഉള്ളവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ അല്ലേ വിലപ്പെട്ടതാണ് ഇന്ത്യയുടെ തന്നെ ആ മേഖലയിൽ. അതുപോലെ ബംഗാളി സിനിമയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബംഗാളി സാഹിത്യമായിരുന്നു ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഒരു മെയിൻ സ്റ്റേ. ഇപ്പം ബംഗാളി സാഹിത്യ കൃതികളോടൊപ്പം അല്ലെങ്കിൽ ബംഗാളി സാഹിത്യ കൃതികളെപ്പോലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് ഭാഷാ കൃതികൾ കുറവായിരിക്കുന്നു എനിക്ക് തോന്നുന്നു അല്ലേ. ഇപ്പം അസാമീസ് അല്ലെങ്കിൽ തെലുഗ് ഗുജറാത്തി ഒന്നും അതിൽ നാലിലൊന്നും പോലും നമ്മുടെ ഭാഷയിലേക്ക് വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ അതിനുള്ള ആ രീതിയിൽ അത്രയും കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇന്നത്തെ മാറി വരുന്ന ചുറ്റുപാടിൽ അതെത്രത്തോളം ആ നിലയ്ക്ക് തുടരാനായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ നമുക്കും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.
1: നമ്മൾ മലയാളത്തെ സംസാര ഭാഷ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ

0: ആറു മലയാളിക്ക് 100 ഭാഷ എന്ന് പറയും. തിരുവനന്തപുരത്തുള്ള മലയാളമല്ല കാസർഗോഡുള്ള മലയാളം,
1: അവിടെയുള്ളതല്ല മലപ്പുറത്തുള്ളത്,
0: മലപ്പുറത്തുള്ളത് കണ്ണൂരുള്ളതല്ല കോട്ടയത്തുള്ളത്. അപ്പോൾ കേരളീയർ എന്നുള്ളതിനെ മലയാളം സംസാരിക്കുന്ന ജനത എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരുപാട് ഭാഷ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. ഈ കാര്യം ബംഗാളി ഭാഷയിലും ഉണ്ടോ?
1: സ്വാഭാവികമായിട്ടും
0: പ്രാദേശിക ഇതിനനുസരിച്ച് മാറുന്നുണ്ട്.
1: സ്വാഭാവികമായിട്ട് അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷകളിലും ഉണ്ടാവും തോന്നുന്നു. ബംഗാളി ഭാഷയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മുടെ ഒരു വെസ്റ്റേൺ പാർട്ടിലുള്ള ഇപ്പോൾ പുരുലിയ, ബാക്കുഴ, മിദ്നാപൂർ പോലുള്ള ഏരിയയിലുള്ളൊരു ബംഗാളി ഭാഷ, അത് കുറെ കൂടി ഹിന്ദിയുമായിട്ട് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ഗോത്ര ഭാഷകളുമായിട്ട് പ്രാമുഖ്യമുള്ളതാണ്. പക്ഷേ സൗത്ത് 24 പർഗാന, നോർത്ത് 24 പർഗാന, അല്ലെങ്കിൽ പൂർവ്വ മിദ്നാപൂർ, നമുക്കറിയാം ഏരിയ മനസ്സിലാവുന്നില്ല, അത് കുറച്ചുകൂടി മറ്റൊരു സ്റ്റൈലാണ്. ഒരു പ്യുവർ ബംഗാളി എന്ന് പറയുന്നത് നദിയ, ബർദ്ധമാൻ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള രാമായണം എഴുതിയിട്ടുള്ള കീർത്തിവാസ്, ഇപ്പോൾ നമ്മുടെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ കീർത്തിവാസ് ഈ നദിയ ജില്ലയിലാണ്. അപ്പോൾ നദിയ ബംഗാളിയാണ്. അതിൻ്റെ ഒരു ഒഥൻറ്റിക് അല്ലെങ്കിൽ മൂലകൃതി എന്ന് പറയുന്ന പോലെ മൂലഭാഷ എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ അപ്പുറ സൈഡിലുള്ള ബംഗ്ലാദേശിലുള്ള ബംഗാളി, അതും സെയിം ബംഗാളി തന്നെ. പക്ഷേ അതിൽ ചെറിയൊരു
0: മാറ്റമുണ്ട്,
1: ഒരു പ്രാദേശികമായിട്ടുള്ള മാറ്റമുണ്ട്. മനസ്സിലാവും, എഴുതാൻ പറ്റും, വായിക്കാൻ പറ്റും. പക്ഷേ കേൾക്കുമ്പോൾ ശരി ബംഗാളി അറിയുന്നവർക്ക് അറിയും അത്. ഇപ്പോൾ നമുക്ക് മലപ്പുറം ഭാഷ കേൾക്കുമ്പോൾ അറിയാലും മലപ്പുറത്തുകാരുടെ ഭാഷയാണ്,
0: അതെ അതെ,
1: മലയാളമാണെങ്കിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ ബംഗാളി കേൾക്കുമ്പോൾ അത് തിരിയും.
0: താങ്കൾക്ക് ഈ ഒരു 20-ലേറെ വർഷം അവിടെ ജീവിച്ചതിൽ നിന്നും അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം താങ്കളെ ഇന്നും സ്പർശിച്ചു നിൽക്കുന്ന എന്തായിരിക്കും?
1: വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ബംഗാളികൾ പൊതുവിൽ അവർ ജീവിതം ആസ്വദിക്കുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്, നമ്മളെക്കാൾ കുറച്ചുകൂടി. ഞാൻ ഉദാഹരണത്തിന് എക്സാമ്പിൾ വരും, ഇപ്പോൾ ഒരു വർഷം മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോടുള്ള ഒരു സാധാ കട, അവിടെ ഉച്ചയായാൽ 1 മണി 1:30 ആകുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് സാധനം വാങ്ങിക്കറിയെന്ന് വിചാരിക്കുക. അപ്പോൾ കടക്കാരന് സന്തോഷമാവും, അവർ വീണ്ടും അല്ലേ സാധനങ്ങൾ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും, ആ കട ഒരിക്കലും അടയുന്നില്ല. പക്ഷേ ബംഗാളിൽ നിങ്ങൾ ചെന്നാൽ, ഇപ്പോൾ കൽക്കത്തയിലാണെങ്കിലും പ്രാന്തപ്രദേശങ്ങളിലാണെങ്കിലും ജില്ലകളിലാണെങ്കിലും ചെന്നാൽ അവർക്ക് കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അവർ 1:30 ആകുമ്പോൾ അടയ്ക്കും. ഈവൻ 1 മണി 1:30 സമയത്ത് അവരെപ്പോഴാണോ ഭക്ഷണത്തിനായിട്ട് അടയ്ക്കാൻ ഉദ്ദേശിച്ചത്, ആ സമയത്ത് കടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൽ കടയിൽ പുതുതായിട്ട് ആരും കയറി വരുന്നുണ്ടെങ്കിൽ, അവരോട് പറയും നമ്മളിത് അടയ്ക്കാൻ പോകുന്നതാ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ അവർ 4 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞ് ചെറിയ കടക്കാരൻ മുതൽ അവർക്ക് അത് ഇതാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം 2 മണിക്കൂർ റെസ്റ്റ്, അത് അവർക്കുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ എന്താ പറയുക, ഓ ആ സമയത്ത് 4 കച്ചവടക്കാർ വന്നാൽ കച്ചവടം പോകുമല്ലോ എന്ന് വിചാരിച്ച് അല്ലേ നമ്മൾ അതിനിടയിലും കാശിയിലോ മറ്റോ എവിടെ ഇരുന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങനെ ഒരിതില്ല. വേറൊന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ബംഗാളിൽ ഇപ്പോൾ വലിപ്പ ചെറുപ്പം ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ വലിയ എന്ത് ചെയ്യുന്നു കാശികാരാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ എല്ലാവരും തന്നെ എല്ലാ കുടുംബവും എല്ലാ വർഷത്തിലും ഒരിക്കലെങ്കിലും പിക്നിക്കിന് പോവുകയും ടൂർ പോവുകയും ചെയ്യും. അവർക്ക് പിക്നിക് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു വിൻ്റർ ആയാൽ ഒക്ടോബർ നവംബർ ഇപ്പോൾ പൂജ സീസൺ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള സമയത്ത് പിക്നിക് ആഘോഷമാണ്. എല്ലാവരും കൂടിയിട്ട് കുടുംബമായിട്ട് വെളിയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് കഴിക്കും. അതേപോലെ കഥകളെയും കവിതകളെയും സാഹിത്യത്തെയും ഒക്കെ വളരെയധികം സിനിമയും അത്രയധികം ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ എല്ലാ ബംഗാളികളും എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുള്ളവരോ അതിന് ശ്രമിക്കുന്നവരായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻസ് വായിക്കാൻ അല്ലെങ്കിൽ പാടാൻ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുണ്ടാകുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ അഭിമാനമാണ്. അതിനെപ്പോഴും അവർ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ കാശുണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റർപ്രീനർഷിപ്പിൽ അവർ പുറകോട്ടാണ്. ജീവിതത്തിൽ അവർ ഉള്ളത് വച്ചിട്ട് സന്തോഷിക്കാനും ആഘോഷിക്കാനും എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ ഇഷ്ടപ്പെടുന്നവരാണ്.
0: അപ്പോൾ ജീവിതം അവർ ആസ്വദിക്കുന്നു, എന്നാൽ അതേസമയം ഒരു സംരംഭം
1: വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ഉള്ള സംരംഭം വലുതാക്കാൻ അതിന് വലിയ രീതിയിൽ മെനക്കെടാത്തവരാണ്. എൻ്റർപ്രീനർഷിപ്പ് കുറവാണ്, പക്ഷേ ഉള്ളത് വച്ചിട്ട് ആഘോഷിച്ച് സന്തോഷിച്ച് പോകുന്നവരാണ് ബംഗാളികൾ. വലിയൊരു
0: ക്വാളിറ്റി
1: ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ വേറൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ബംഗാളിലും കേരളത്തിലും ജില്ലാ കളക്ടർ ആയിരുന്നല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കളക്ടറാണ്, ഒരു സ്കൂളിൽ പോയി ഒരു എന്തോ ഒരു പരിപാടിക്ക് പോയെന്ന് വിചാരിക്കുക. പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും എന്നിട്ട് പാട്ടുപാടുമെന്ന്, അവിടെ കേരളത്തിലൊരു സ്കൂളിൽ പോയിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ കളക്ടറാണ് നമ്മൾ സ്റ്റേജിൽ നിന്ന് ചോദിച്ചാൽ 100 കുട്ടികളുണ്ടെങ്കിൽ കൈ പൊക്കി എണീറ്റ് നിന്ന് പാട്ടുപാടാൻ മുന്നോട്ട് വരുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും.
0: അല്ല എനിക്ക് മടിയാണ്.
1: പക്ഷേ ഇപ്പം ഇതേ സെയിം സാധനം നമ്മൾ ബംഗാളിലൊരു സ്കൂളിലാണ് പോയി പറയുന്നത്, 100 കുട്ടികളുണ്ട്, നമ്മൾ കളക്ടറാണ്, അവിടെ പോയിട്ട് പറയുകയാണ് പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ പാട്ടുപാടുമെന്ന് ചോദിച്ചു.

0: വെച്ചാൽ കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും കൈവെക്കും.
1: അവർക്കതൊരു
0: ആവേശമാണ്. അത് പിന്നെ നമ്മൾ ഒന്ന് ചോദിച്ചാൽ രണ്ടാമത് ചോദിക്കണ്ട. അതിന് മുന്നേ അവര് എന്താ
1: പറയാ,
0: തയ്യാറായിട്ട് പാട്ടും അവിടുന്ന് പാട്ട് പാടലും മറ്റു കാര്യങ്ങളായിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ഒരു സന്തോഷവും ആവേശവുമാണ്. രവീന്ദ്രസംഗീതം അറിയാത്ത അവരുണ്ടാവില്ല. രവീന്ദ്രസംഗീതം എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ
1: എഴുതിയ
0: കൃതികളും അതിൻ്റെ സാഹിത്യവും അതറിയാന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു
1: അഭിമാനമാണ്,
0: വലിയൊരു അഭിമാനം.
1: അത് ഒരു പ്രത്യേക ഒരു ജോണറായിട്ട് തന്നെ മ്യൂസിക്കിലുണ്ട് രവീന്ദ്രസംഗീതം.
0: അതുപോലെ തന്നെയാണ് ബൗൾ സംഗീതം. ബൗൾ സംഗീതം പറയുന്ന പോലെ ഫോക്കൽ സോങ് ആണ്. രവീന്ദ്രസംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളുടെയും ഒരു സംഗീത ആവിഷ്കാരം എന്ന രീതിയിൽ പറയാം.
1: കേരളത്തെ താരതമ്യം ചെയ്യുമ്പോൾ ബംഗാളിന് ജിയോഗ്രഫിക്കലി കാര്യമായ ഒരു വ്യത്യാസമുള്ള ഒരു ഏരിയ നോർത്തേൺ സൈഡിലുണ്ട്, ഉത്തര ബംഗാളിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അത്തരം എത്നിക് ഗ്രൂപ്പുകളെയൊക്കെ താങ്കൾ സന്ദർശിക്കുകയും അവരുടെ ജീവിതം കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: എനിക്ക് തോന്നുന്നു ബംഗാൾ പശ്ചിമബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത, ബംഗാൾ ആണ് ഇന്ത്യയിലുള്ള സമുദ്രം മുതൽ ഹിമാലയം വരെ നീണ്ടുകിടക്കുന്ന ഏക
1: സംസ്ഥാനം
0: അല്ലേ?
1: അതെ അതെ.
0: അതിന്റെ ദക്ഷിണ ഭാഗത്ത് അല്ലെങ്കിൽ സതേൺ എൻഡില് സമുദ്രമാണ് ബംഗാൾ
1: ഉൾക്കടലാണ്.
0: അതുപോലെ തന്നെ ബംഗാളിന്റെ നോർദേൺ എൻഡിലാണ് ഈ പറഞ്ഞ പോലെ ഹിമാലയം അല്ലേ. ഹിമാലയത്തിന്റെ ടൈഗർ ഹിൽസും ഒക്കെ വരുന്നത് ബംഗാളിൽ തന്നെ പാട്ടാണ്, ഡാർജിലിംഗ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. അത് വലിയൊരു പ്രത്യേകതയാണ്, അങ്ങനെ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തില്ല.
1: അപ്പൊ
0: ഈ നോർദേൺ പാർട്ടില് ഈ പറയുന്ന ഡാർജിലിംഗ്, ജൽപായ്ഗുഡി, സിലിഗുഡിയൊക്കെ പെടുന്ന ആ മേഖലയിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആദിവാസി സമൂഹങ്ങളിൽ എത്നിക് ഗ്രൂപ്പുകൾ അധികമായിട്ടുണ്ട്. അതിൽ തന്നെ ബുദ്ധിസ്റ്റ് വിശ്വാസികൾ തിബത്തും സിക്കിമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, ഭൂട്ടാനും സിക്കിമും തിബത്തും ഒക്കെ ആയിട്ട് കണക്ഷനുള്ള പണ്ടുകാലം മുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന തിബത്തും കാര്യങ്ങളെല്ലാം സിക്കിമിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടാണ് വെസ്റ്റേൺ സൈഡ്. അവിടെയും ആദിവാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇന്ത്യയുടെ ഒരു വലിയ ആദിവാസി സമൂഹങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ സന്താലി ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ള സമൂഹങ്ങളാണ് അവിടെ ഉള്ളത്. പുരുലിയ, ബാക്കുറ, മിദ്നാപൂർ തുടങ്ങിയ ജില്ലകളിൽ,
1: ഒറീസയുമായിട്ടൊക്കെ,
0: ഒറീസയുമായിട്ട് ജാർഖണ്ഡുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന. ഇതേപോലെ തന്നെ ബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഈസ്റ്റേൺ എൻഡ്, ഈസ്റ്റേൺ ബോർഡർ,
1: ബംഗ്ലാദേശ് ഭാഗം.
0: ഈസ്റ്റേൺ ബോർഡർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ജില്ലകൾ. അതിലാണിപ്പോൾ നോർത്ത് 24 പർഗാനാസ് അല്ലെങ്കിൽ നദിയ, മുർഷിദാബാദ്, മാൽദ, ദിനാജ്പൂർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലുള്ള വേറൊരു ഒരു വേരിയേഷനും, ഭാഷാപരമായിട്ടുള്ള വേരിയേഷനും അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലുള്ള ഒരു വേരിയേഷനും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ സേവനമനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ പല സമയങ്ങളിൽ ഉണ്ടായപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ, ഇപ്പോൾ ഞാൻ മിദ്നാപൂരിലുണ്ടായിട്ട്, മിദ്നാപൂരിൽ നിന്നാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അവിടെയായിരുന്നു എൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത്. പിന്നീട് എൻ്റെ സബ് കളക്ടർ ആയിട്ട് വരുന്നത് നോർത്ത് 24 പർഗാനാസിലാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുന്ദർബൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ല. പിന്നെ കളക്ടറായി ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പോയതിനു ശേഷം ബംഗാളിൽ കളക്ടറാകുമ്പോൾ ആദ്യം കളക്ടറാകുന്ന നദിയ ജില്ലയിലാണ്. നദിയ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. പിന്നീട് വരുന്നത് കൽക്കത്തയിലാണ്, കൽക്കത്ത ഉൾപ്പെടുന്ന ജില്ലയിൽ, സൗത്ത് 24 പർഗാനാസ് എന്ന് പറഞ്ഞു.
1: ഇതിൽ ഓരോ പദവിയിലിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ള ദൗത്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഒരു ദിവസം എടുക്കുന്ന തീരുമാനം ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് താങ്കൾക്ക് ഇന്നും അഭിമാനം തോന്നുന്ന ഒരു കാര്യം പറയാൻ പറ്റുമോ?
0: ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ പ്രത്യേക കഴിവുകൊണ്ടും എടുക്കുകൊണ്ടല്ല, നമ്മളിരിക്കുന്ന ഒരു പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ കപ്പാസിറ്റി കൊണ്ട്. എൻ്റെ ഇതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ചാരിതാർത്ഥ്യമുണ്ടായ ഒരു പീരീഡായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്ന സമയം. അതേപോലെ തന്നെ ബംഗാളിൽ ഞാൻ 2 ജില്ലയിൽ കളക്ടർമാരായിരുന്നിട്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കളക്ടറുടെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തോടൊപ്പം തന്നെ അവിടെ നമ്മൾ നിയോഗിക്കപ്പെട്ട പ്രദേശത്തിലെ ജനങ്ങളുമായിട്ട് കുറച്ചുകൂടി ഒരു ഒരു ഇൻഫോർമലായിട്ട് കൂടി ഇടപഴകി കഴിയുന്ന രീതിയിലുള്ള പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും പല സ്ഥലത്തും ബംഗാളിലും കേരളത്തിലും ഒക്കെ അത് സഹായകമായിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സ്കീമുകൾ. അതിനെത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ മണല്, ഇന്നിപ്പോൾ മണൽ വാരൽ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു അറിയുന്നുണ്ടാവില്ല. പക്ഷെ അന്ന് ആ സമയത്തല്ല, 2010-11 കാലഘട്ടത്തിലെല്ലാം മണൽ വാരൽ വലിയൊരു ഒരു ഇഷ്യൂ ആയിരുന്നു. സാമൂഹികമായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ എൻവയോൺമെന്റ്

0: ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, ഔദ്യോഗികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെറിയ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു, ഓൺലൈൻ മണൽ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. ഇപ്പം നമ്മൾ റെയിൽവേയിൽ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ മണലിന് വേണ്ടി വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം, ഓൺലൈൻ നിർമ്മാൺ എന്ന് പറഞ്ഞിട്ട് അതിന് പേരിട്ടത്. അത് ഓൺലൈൻ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. അത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ആളുകളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് പലതരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. എത്രയും അധികം നമ്മൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, ഏതെല്ലാം നിലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നു, അതനുസരിച്ചിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും. അങ്ങനെ ചെയ്തൊരു കാര്യമുണ്ട്. അതുപോലെ നദിയയിൽ കളക്ടർ ആയിരിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വച്ഛ ഭാരത് മിഷൻ എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത്, ആവിഷ്കരിച്ചത്. അതിൽ ഇന്ത്യയിൽ അന്ന് ഏകദേശം 700+ ജില്ലകളുണ്ട്, 2013-14 കാലഘട്ടത്തിൽ. 700 ജില്ലകളിൽ ആദ്യമായി പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശൗചാലയം നിർമ്മിച്ച് കൊടുത്ത് അത് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി അതിനുള്ള റെക്കഗ്നൈസ് ചെയ്തത് ബംഗാളിലെ നദിയ ജില്ലയാണ്. അത് പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ അതിനുള്ള റെക്കഗ്നീഷനും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡെല്ലാം കിട്ടി. അപ്പോൾ അത് ചെയ്തത് അതിനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കളക്ടറായി പോയതിന് ശേഷം ബംഗാളിൽ ചെന്നിട്ട് അവിടെ നദിയ ജില്ല കളക്ടർ ആവുന്നല്ലോ. അപ്പോൾ നദിയ ജില്ലയിൽ ചെല്ലുമ്പോൾ ചെന്ന് 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ബംഗ്ലാദേശ് ബോർഡറിൽ പോകാനിടയായി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച, നമ്മുടെ ബോർഡറിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈഡ്, നമ്മുടെ രാജ്യത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അവിടെ പല വീടുകളുമുണ്ട് കക്കൂസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ശൗചാലയം ഇല്ലാത്തത്. പക്ഷെ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം മറ്റേ സൈഡിൽ വീടുകളിലെല്ലാത്തിലും ഈ ശൗചാലയമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമല്ലോ, നമ്മൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. കാരണം അന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബംഗാളിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഏകദേശം ഡബിളുണ്ട്. ഇന്നിപ്പോൾ അതിനേക്കാളും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം പൈസ ഇല്ലാത്തതല്ല കാരണം എന്ന് മനസ്സിലായി. ഇന്ത്യയിൽ അല്ലെങ്കിൽ ബംഗാളിൽ പെർ ക്യാപിറ്റ ബംഗ്ലാദേശിലെ പെർ ക്യാപിറ്റയേക്കാൾ എത്രയോ കൂടുതലാണ്. പക്ഷെ എന്നിട്ട് നമ്മളിവിടെ കക്കൂസുകളില്ല, കക്കൂസുകൾ ഉപയോഗിക്കാതെ വെളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ അതിന്
1: നിർബന്ധിതരാകുന്നവരും
0: അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം കൊണ്ട് പോകുന്നവരും ആയിട്ടുള്ള എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു ജില്ലയിൽ തന്നെ കാണാൻ പറ്റും. നമ്മളന്ന് കണക്ക് നോക്കുമ്പോൾ ഏകദേശം 40% വീടുകളിൽ കക്കൂസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം അതെന്താണെന്ന് നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും നടത്തി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല എന്തെല്ലോ കാര്യം കൊണ്ട്. പിന്നെ നമ്മളൊരു സ്കീം ആക്കി, വീടുക വീടാന്തരം കയറി ഇറങ്ങി തുടങ്ങി. ഞാൻ നമ്മുടെ ജില്ലയിലുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ, സോഷ്യൽ മൊബിലൈസേഷൻ പദ്ധതി ആവിഷ്കരിച്ചു. അപ്പം ഞാൻ തന്നെ കണ്ട കാര്യങ്ങൾ നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്, നല്ല വീട്, പക്കാ വീട്, വീട്ടിൽ മോട്ടോർ ബൈക്ക് ഉണ്ട്, വീടിൻ്റെ അടുക്കളയിൽ കയറുമ്പോൾ അവിടെ ഫ്രിഡ്ജുണ്ട്, പക്ഷേ വീട്ടിൽ കക്കൂസില്ല, ഇങ്ങനെയുള്ള വീടുകൾ.
1: ആളുകളുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം,
0: അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹികമായിട്ട് തന്നെ അത് നമ്മളുടെ ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന് ഇത്രത്തോളം ഗൗരവമായിട്ട് കാണാം എന്നത് നമ്മൾ എന്തുകൊണ്ടോ തിരിച്ചറിയാതെ പോയിട്ടുണ്ടായിരുന്നു.
1: പ്രയോറിറ്റിയിൽ നിന്ന് അത് മാറിപ്പോയി.
0: അപ്പൊ അതെനിക്കിപ്പോ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. അങ്ങനെ ഇത് ഉൾപ്പെടുത്തി ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ചെയ്ത് ഏകദേശം 2 വർഷം കൊണ്ട്, 2 വർഷത്തിനുള്ളിൽ ആ ജില്ലയിലെ കക്കൂസില്ലാത്ത എല്ലാ വീടുകളിലും, വീടുകളിൽ മാത്രമല്ല സ്കൂള് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഇത് നിർമ്മിച്ചു കൊടുക്കാനും അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള വില്ലേജ് തലത്തിലും അല്ലെങ്കിൽ അതിന് താഴെത്തട്ടിലൊക്കെ സംവിധാനം ഉണ്ടാക്കാനും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനും അത് മറ്റ് ഉള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് ചെയ്യുന്നെന്ന് ബോധ്യപ്പെടുത്തി അത് വലിയൊരു മോഡലായിട്ട് മാറി ഇന്ത്യയിൽ തന്നെ. ആ ഒരു മോഡലിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ സ്വച്ഛ ഭാരത് മിഷനിൽ ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ അതിന്
1: പുരസ്കാരം,
0: ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊജക്റ്റായിട്ട് എടുത്ത് പുരസ്കാരം തന്നത്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനന്നുണ്ടായിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: അഭിമാനബോധം ഇന്നും
0: തോന്നുന്നുണ്ട്. കോഴിക്കോട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നൊരു കാര്യം, അത് ചെയ്യാൻ പറ്റിയെന്ന് അഭിമാനം തോന്നുന്നൊരു കാര്യം മാറാടിയിൽ നടത്തിയൊരു പുനരധിവാസമാണ്. ഞാൻ കളക്ടറായി ഇവിടെ ചാർജ് കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് മാറാട്

0: കലാപം.
1: അന്ന് കലാപം ഉണ്ടായത്. ഞാൻ വന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അന്ന് പോലീസ് കമ്മീഷനായിരുന്ന ജോൺ കുരുവിളിയെയും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറാണ്ട് സന്ദർശിക്കാൻ പോയി. സന്ദർശിക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, എത്രയോ വർഷങ്ങൾ ശേഷമാണ് കലാപം നടന്നതിന്. ഈ മാറാവിടം പ്രദേശം അപ്പോഴും പോലീസിൻ്റെ ബന്ദോബസ്തിലാണ്. ഒന്നിലധികം പോലീസ് ബാരിക്കേഡുകളും ചെക്ക് പോസ്റ്റുകളും കടന്നിട്ട് നമുക്ക് മാറാടി നടന്ന പ്രദേശത്ത്, തീരപ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയും. അവിടെ ആ സമയത്തും എത്രയോ വീടുകൾ, നൂറിലധികം വീടുകൾ ഒഴിവായി അവിടുന്ന് ആളുകൾ അപ്പം തിരിച്ചു വന്നിട്ടില്ല. എവിടേക്കോ താമസിക്കുകയാണ്. അവിടുന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോഴും അതൊരു ഒരു ശ്മശാന ഭൂമി പോലെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഭൂമി പോലെ ആയിട്ട് കിടക്കുകയാണ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ ഇത് ഇതിനൊരു മാറ്റം വരുത്തണമെന്ന്. അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്നേഹസ്പർശം പദ്ധതി അവിടെ ആവിഷ്കരിച്ച് അതിന് സ്പർശം എന്നാണ് പേരിട്ടത്. സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് പ്രോഗ്രാം ഫോർ ദി മാറാഡ് യുനോ അഫക്റ്റഡ് പീപ്പിൾ എന്നതിൻ്റെ ഒരു അക്രോണിമായിട്ട് സ്പർശം എന്ന പേരിലൊരു പദ്ധതി ആവിഷ്കരിച്ച് അത് ശരിക്കും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ. ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകളെ ഒന്നിപ്പിക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ ചെയ്തത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ എല്ലാ കുടുംബത്തിൽ നിന്നും താല്പര്യമുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ട്, ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ എളുപ്പത്തിൽ നടന്ന കാര്യമല്ല. ആദ്യം ചെല്ലുമ്പോൾ ഇവർ സംസാരിക്കാൻ തന്നെ നമ്മളോട് തയ്യാറല്ല, ആളുകൾ വരുന്നുണ്ടായില്ല, ഒന്നിച്ചിരിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ആ കടമ്പകളൊക്കെ പടിപടിയായി കടന്ന് അവരുടെ വിശ്വാസം പതുക്കെ പതുക്കെ ആർജിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അതിനുശേഷം ഈ സ്ത്രീകളെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്ന് അവർ അഞ്ച് പേര് വീതമുള്ള ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിപ്പോൾ അവിടെ തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിലനിൽക്കില്ല. കാരണം അതിന് മാർക്കറ്റിങ്, വിപണനം വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കാതെ ഇപ്പം നിലവിലുള്ള വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ അവരുമായി ടൈപ്പ് ചെയ്ത് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് സെൻറ്റർ പോലെ അവിടെ അഞ്ച് യൂണിറ്റുകൾ തുടങ്ങി. ഈ യൂണിറ്റുകളിൽ ഈ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ വി കെ സി ചപ്പലുകൾ, അപ്പോൾ അവർ ഈ വി കെ സി ഗ്രൂപ്പുമായി ചേർന്ന് അവരിൽ നിന്ന് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് യൂണിറ്റ് പോലെ അവരിതിനു വേണ്ടി ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ തരുന്നു. അതിനുള്ള ഷീറ്റും മറ്റും വാറിൻ്റെ കാര്യങ്ങളും ഈ സ്ത്രീകൾ അത് കട്ട് ചെയ്ത് ചെരുപ്പാക്കി കൊടുക്കുന്നു. അതിനുള്ള മെഷീനറി മറ്റു കാര്യങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം കമ്പനി തന്നെ തിരിച്ചു വാങ്ങുന്നു. ഇവരുണ്ടാക്കിയതിനുള്ള പൈസ ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് മാർക്കറ്റിങ്ങും അതിൻ്റെ ഒരു തലവേദന അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള തലവേദനയില്ല. 2009 യാഥാർത്ഥ്യമായത്, 2009 ജോയിൻ ചെയ്ത വർഷം. 2009 എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 16 വർഷം കഴിഞ്ഞല്ലോ. ഇന്നും ഈ സ്ഥാപനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ അവിടെ ജോലി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം അവിടുത്തെ ഒരു യൂണിറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു ഹെഡ് സവിത ചപ്പൽ യൂണിറ്റിൽ അവർ വിളിച്ചിരുന്നു. വെറുതെ വിളിച്ചതാണ്, വിളിച്ചു സാറേ ഇങ്ങനെയാണ് സന്തോഷമാണ് പോകുന്നു, നന്നായി പോകുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അതുപോലൊരു കലാപം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, അതുണ്ടായി. അപ്പോൾ അതിലൊരു കളങ്കം മാറ്റിയെടുക്കാനാൽ, മായ്ച്ചു കളയാൻ അത് നമ്മുടെ തന്നെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതോടുകൂടി ഈ മാറാടുണ്ടായിരുന്ന പോലീസ് ബന്ദോബസ്തുകൾ ഒഴിവാക്കി, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സർക്കാർ ചിലവുകൾ. ഇപ്പോൾ അവിടെ ഒരു പോലീസ് ബന്ദോബസ്ത് 365 ദിവസവും 24 മണിക്കൂറും പോലീസ് ബന്ദോബസ്ത് വേണമെങ്കിൽ അതിനുവേണ്ട ചിലവുകളും അതിനുവേണ്ട മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വലിയ ഭീകരമാണ് അല്ലേ. എന്ന് മാത്രമല്ല, അവിടെയുള്ള ഇതിനകത്തുണ്ടായിരുന്ന ഒഴിഞ്ഞു പോകാത്ത കുടുംബങ്ങൾ, അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. ദുസ്സഹം എന്നത് ഇൻ സെൻസ്, അവിടുത്തെ ആർക്കെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കം കിട്ടാതെ അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ മാറാട് ഈ ഏരിയയിൽ ഇതിനകത്താന്ന് പറയുമ്പോൾ അങ്ങോട്ട് ആരും കല്യാണം കഴിച്ച് കുട്ടികളെ അയക്കില്ല.
0: പ്രശ്നം കാരണം
1: അല്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് കല്യാണം ആയി വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഒരു ഉദാഹരണം പറയാം, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടായ വലിയൊരു കളങ്കം അത് നമുക്ക് അല്ലേ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റി. ഈ കലാപത്തിൽ അറിഞ്ഞും അറിയാതെയുമായി അകന്നുപോയ കുടുംബങ്ങളെ, സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റി. അവരിന്നും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നു, പണിയെടുക്കുന്നു. അത് സാധ്യമാക്കാൻ കഴിഞ്ഞത് വലിയ ഒരഭിമാനമായിട്ട്, സന്തോഷമായിട്ട്, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമായിട്ട് ഞാനിന്നും മനസ്സിൽ കാണുന്നു.
0: അതൊരു പക്ഷേ സമൂഹം മാത്രമല്ല, ഇനി വരുന്ന തലമുറകളും അത് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമായിട്ടും.
2: പശ്ചിമ ബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലിം IASമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് റിയൽ FM പോഡ്കാസ്റ്റിൽ കേട്ടത്. അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: ഓർമ്മകളുടെ സംഗീതം.
8: ഓർമ്മകളുടെ സംഗീതത്തിൽ ഇന്ന് ഗാനരചയിതാവ് എസ് രമേശൻ നായരുടെ ഓർമ്മ പാട്ടുകളെ

കന്യാകുമാരി ജില്ലയിലെ കുമാരപുരത്തെ ഒരു ചെറു തുളസിച്ചെടി ആകാശവ്യാപിയായ അശ്വത്ഥമായി വളർന്നതിൻ്റെ കഥയാണ് എസ് രമേശൻ നായരുടെ അക്ഷരജീവിത കഥ. അതിലേക്കുള്ള കൊച്ചു കൊച്ചു പടിപ്പുരകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളും. അവയിലൂടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ആ ദർശനങ്ങളുടെ വിസ്താരം കാണാം. കവിയും ഗാനരചയിതാവുമായ അന്തരിച്ച എസ് രമേശൻ നായരെക്കുറിച്ച് കവിയും സുഹൃത്തുമായ വി മധുസൂദനൻ നായർ എഴുതിയ ഈ കുറിപ്പിൽ ആ സർഗജീവിത സാകല്യത്തിൻ്റെ സംഗ്രഹമുണ്ട്.

കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും ദർശനകാന്തി പ്രസരിപ്പിച്ച ഒരു സർഗാത്മക ജീവിതമായിരുന്നു രമേശൻ നായരുടേത്. മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിൽ നിന്നും സംഘസാഹിത്യം പോലുള്ള പ്രാദേശിക സാഹിത്യധാരകളിൽ നിന്നും ഒരുപോലെ വെള്ളവും വളവും ഊർജവും വലിച്ചെടുത്താണ് ആ കാവ്യജീവിതം ആകാശപ്പരപ്പിലേക്ക് വളർന്നതും പടർന്നതും.

0: ആകാശവാണിയിലെ ഔദ്യോഗിക ജീവിതകാലത്ത് മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധം രമേശൻ നായരുടെ സർഗീയതയ്ക്ക് കരുത്തായി. എത്രയെത്ര ലളിതഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ ആകാശവാണി വഴി ആസ്വാദകരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഒരു ഗാനം മാത്രം, ഒരേ ഒരു ഗാനം മാത്രം ഇവിടെ ചേർക്കുന്നു. ആ ഒരു ഗാനം മതിയാകും രമേശൻ നായരുടെ വഴി ഏതെന്നറിയാൻ.
1: ഹൃദയ

ലളിതഗാനങ്ങളിൽ നിന്ന് പാട്ടെഴുത്തിന്റെ മറ്റൊരു വിശാല മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന രമേശൻ നായരെയാണ് പിന്നീട് ആസ്വാദക സമൂഹം കാണുന്നത്. ഭക്തിഗാന രംഗമായിരുന്നു അത്. അനൌദ്യോഗികമായ ഒരു കണക്ക് പ്രകാരം 3000-ൽ ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലേറെയും അളവറ്റ ജനപ്രീതി നേടിയെടുത്ത ഇതുപോലുള്ള ഗാനങ്ങളായിരുന്നു താനും.

1985 പുതിയൊരു രംഗം രമേശൻ നായരുടെ മുന്നിൽ വഴി തുറക്കുന്നത്. ലളിതഗാനങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും ജനപ്രിയത രമേശൻ നായരെ സിനിമാ രംഗത്തിനും അഭിമതനാക്കി തീർത്തു. ആ വർഷം 3 സിനിമകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഗാനരചന നിർവഹിച്ചത്. ഇടനിലങ്ങൾ, പത്താമുദയം, രംഗം എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. അതിൽ രംഗം എന്ന ചിത്രത്തിലെ പാട്ടുകൾ ആസ്വാദകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ ഒരുപോലെ പിടിച്ചുപറ്റി.

0: കിറ്റ് വായിക്കാനുള്ള സമയവും ഒക്കെ കിട്ടുകയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ രീതി നമുക്കറിയാൻ പറ്റും.
1: എസ് രമേശൻ നായർ,
0: ഈ കഥാപാത്രങ്ങൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു, കഥയുടെ മൊത്തത്തിലുള്ള

ഓക്കെ. അങ്ങനെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ലയിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ പല പടങ്ങളിലും എങ്ങനെയെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആവില്ല, ചിലരുടെ ലൊക്കേഷനിൽ ചെന്നിരുന്നിട്ടൊക്കെ എഴുതുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കഥ ആലോചിക്കുന്നവരേ ഉണ്ട്, അത്രയും വളർന്നു പോയി മലയാള സിനിമ. അല്ല, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ തിയേറ്ററുകളിലൊക്കെ, കഥ പിന്നെ ആലോചിക്കുകയുള്ളൂ. അതൊരു ദുരന്തകഥയായിരിക്കും ചെയ്യും. അങ്ങനെയൊന്നും വരരുത്, കാരണം വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. പല സ്ക്രിപ്റ്റുകളും പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ വായിക്കും, ഞാൻ അത്രയും സഹകരിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കും പഠിക്കാമല്ലോ ഒരു സ്ക്രിപ്റ്റ് ഒരാളെങ്ങനെ എഴുതി. ഇപ്പോൾ MD സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ വെച്ച് തുടങ്ങിയിരിക്കും, നല്ലൊരു അനുഭവമായിരുന്നു ആദ്യത്തെ ആ പടത്തിൽ രംഗം. പിന്നെ അത് കഥകളിയെ സംബന്ധിക്കുന്ന ഒരു പ്രമേയമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളതാണ്, കാരണം MA ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ പഠിച്ചത് കഥകളി ആട്ടക്കഥ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും.

0: 600-ലധികം ചലച്ചിത്രഗാനങ്ങൾ എഴുതിയ രമേശൻ നായർ സ്വന്തം കരിയർ ഗ്രാഫ് രേഖപ്പെടുത്തുന്നതിന് പകരം പാട്ടെഴുത്തിൽ തന്നെ നയിച്ച വീക്ഷണങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും താൻ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെക്കുറിച്ചും രേഖപ്പെടുത്തുകയാണ് ഇനി. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ ചില പാട്ടുകളും കൂട്ടിനുണ്ട്.
1: ചിരഞ്ജീവിത്വമുള്ള ഭാവങ്ങളുണ്ട്. നമ്മൾ ചിരഞ്ജീവികളുടെ കാര്യം പറയുമ്പോൾ 7 ചിരഞ്ജീവികളെക്കുറിച്ച് മഹാഭാരതി പറയുന്നു. അവരാരൊക്കെയെന്ന് വെച്ചാൽ അശ്വത്ഥാമ ബലിർ വ്യാസോ ഹനുമാംശ വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തയിതേ ചിരഞ്ജീവിന. ഈ 7 പേരാണ് ചിരഞ്ജീവി.
0: ചിരന്തനങ്ങളായ മനുഷ്യഭാവങ്ങളുടെ ആവർത്തിച്ചുള്ള വിഭിന്ന ആവിഷ്കാരങ്ങളാണ് സർഗരചനകൾ.
1: ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹനുമാംശ വിഭീഷണ, പക്ഷെ ഹനുമാൻ മരിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. ആ വിശ്വസ്തത, ആ യജമാന ഭക്തി, അശ്വത്ഥാമാവ് മരിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. ആസ്വാസ്ഥ്യം, അതായത് ഉരമ്പേറ്റ പക്ഷി നിലത്ത് വീണ് പിടയ്ക്കുന്ന പിടച്ചിലിൻ്റെ ആസ്വാസ്ഥ്യം നിരന്തരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമ. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണെന്ന് പറയുന്നതിനർത്ഥം എന്താ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അങ്ങനെ 5400 വയസ്സായി എന്നല്ല എൻ്റെ അർത്ഥം. ആ ഭാവം, അതിൽ വ്യാസമഹർഷി ഒരാളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരെന്നറിയോ? അവനവനെ തന്നെ. അശ്വത്ഥാമ ബലിർ വ്യാസോ, വ്യാസനെ ഉൾപ്പെടുത്തി. മഹാബലിയെ ഉൾപ്പെടുത്തിയെന്നു വെച്ചാൽ തലയിൽ ചവിട്ടുന്ന കാലിൽ ഈശനെ കണ്ട ബലവദ് വിനയം എന്നാണ് പറയുന്നത് മഹാബലി. ഒരാൾ തൻ്റെ തലയിൽ കാല് വെച്ച് ചവിട്ടാണ് പാതാളത്തിലേക്ക് താഴ്ത്തുക. ആ കാല് തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച ബലവത്തായ വിനയം. ആ ഭാവം മരിച്ചിട്ടില്ല. ഭൗതികമായിട്ട് മഹാബലി ജീവിച്ചിരിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ആ ഭാവം മരിച്ചിട്ട്. വിഭീഷണന് പറ്റിയ എന്താണ്? സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും അധർ ചെയ്യുന്ന അധർമ്മമാണ്. എനിക്ക് കൂട്ടു നിൽക്കാൻ വിഷമമുണ്ട്. ധർമ്മം പിന്നെ എവിടെ ഉള്ളത്? ശത്രുപക്ഷത്താണ്, ജ്യേഷ്ഠൻ്റെ ശത്രുപക്ഷത്ത്. ആയിക്കോട്ടെ, ധർമ്മം എവിടെയുണ്ടോ അവിടെ നിൽക്കും. എന്തുകൊണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ അങ്ങനത്തെ കാരണം വരണ്ട? എൻ്റെ മോനാണ്, പക്ഷെ അവൻ ചെയ്തത് തെറ്റാ, മറ്റവനെ ചെയ്യും. ആ ഭാവം മരിക്കുന്നില്ലെന്നോ, അതാണ് വിഭീഷണൻ. പരശുരാമൻ ആദ്യമായിട്ട് സ്വന്തം പിതാവ് തന്നെയാണ് പറഞ്ഞത്, മാതൃഹത്യ

0: ചെയ്യാം. ജമദഗ്നി മഹർഷി പറയുന്നു, അമ്മേ ഒന്ന് രേണുക. ആ അനുസരിച്ചു വന്നു. ശരി, നിനക്കൊരു വരം ഞാൻ തരുന്നു, എന്താവിട്ട് അമ്മയെ ജീവിപ്പിക്കണം. ജീവിപ്പിച്ചു. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അത് സ്വന്തം അമ്മയാണ് കൊന്നു കളഞ്ഞു. പിന്നെ ഹിംസ ഒരു കുറ്റമായിട്ടൊന്നും തോന്നിയില്ല. 21 വട്ടം ക്ഷത്രിയ സംഹാരം. വ്യാസൻ അദ്ദേഹത്തിന് ജീവിത നിരീക്ഷണം, അതിൻ്റെ സാക്ഷാത്കാരമാണ് വ്യാസൻ. നമ്മളിപ്പോഴും ജീവിതം പഠിക്കുന്നു, അതിന് മരണമില്ല. ഏത് പാഠപുസ്തകവും പഴയതാവും. പകുതി വിലയ്ക്ക് വിൽക്കുക, കടലാസ് വിലയ്ക്ക് തൂക്കി വിൽക്കുക. തൂക്കി വിൽക്കാൻ കഴിയാത്തൊരു പാഠപുസ്തകമാണ് ജീവിതമാണ്. അത് പഠിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൻ്റെ അനന്ത സാധ്യതകൾ, ജീവിതത്തിൻ്റെ തീവ്രതകൾ അറിയാനും ഉൾക്കൊള്ളാനും അത് അന്യർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അതേത് മാധ്യമത്തിലൂടെ ആയാലും ശരി, കവിതയിലൂടെ ആയാലും ശരി, കഥയിലൂടെ ആയാലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന തിരക്കഥാരൂപത്തിലായാലും ശരി, പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, ആ കഴിവ് ലോകത്തിൽ നിന്ന് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. അതാണ് അദ്ദേഹം അശ്വത്ഥാമാവിലർ വ്യാസോ അദ്ദേഹത്തെ അവനവനെ തന്നെ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നല്ല ജീവിത വ്യാഖ്യാതാവ്, നല്ലൊരു എഴുത്തുകാരൻ ഒരിക്കലും മരിക്കുന്നില്ല, ചിരഞ്ജീവിയ.
1: ചിരന്തനവും എന്നാൽ നിത്യനൂതനവുമായ ഹൃദയവികാരമാണ് പ്രണയം. താൻ എഴുതിയ പ്രണയഗാനങ്ങളുടെ അടിസ്ഥാന തത്വം ഇതാകുന്നു. രമേശൻ നായർ തുടരുന്നു.
0: നിത്യനൂതനാണ്, പഴക്കമില്ലാത്ത ഒരു സാധനമേ ഉള്ളൂ. ഇപ്പം പ്രണയം എന്ന് പറഞ്ഞു, പണ്ടേ അതും പണ്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. എന്നാൽ പിന്നെ ഇതൊക്കെ എന്നോ ഇന്ന നൂറ്റാണ്ടോടുകൂടി ബാൻ ചെയ്ത് പോകണ്ടേ. ചിരഞ്ജീവിത്വമുള്ള ഭാവങ്ങളുണ്ട്.

നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ചു വന്ന ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് പനിയെത്തി പ്രാവ് പറ്റൊരു പടം എഴുതുന്നു, നമ്മളെ മനസ്സിനെ റീവൈൻഡ് ചെയ്യും കോളേജ് കാലത്തിലേക്ക്. ഇത്രയും പ്രായം ഞാൻ ഓപ്രിയ പ്രയത്നമായിട്ടുണ്ട്, അവനെന്ത് ചിന്തിക്കും അല്ലേ. കഥാപാത്രം ആത്മാംശമുള്ള കഥാപാത്രങ്ങളൊക്കെ, ജീവാത്മാവ് പരമാത്മാവെന്ന് പറയുമ്പോൾ പരമാത്മ സ്പർശമുള്ള കഥാപാത്രങ്ങളൊക്കെ.

പക്ഷേ ഈ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ആവിഷ്കരിക്കുമ്പോൾ അത് ശരിക്കും പ്രേക്ഷകൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇടയ്ക്ക് ഒരു റിലാക്സ് മൂഡ് ഉണ്ടാവുക, ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ അവിടെ ആയിരിക്കും ഒരു പാട്ട് വരും. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഈ ഗുരു രാജീവ് അഞ്ചൽ ഗുരുവും ഉള്ളത്.

രാജീവ് എന്നോട് പറഞ്ഞത് വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൽ നമ്മൾ കൊണ്ട് വരുന്ന സന്ദേശം ശരിക്കും സാധാരണക്കാരിൽ എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സഹിച്ചെന്ന് വരില്ല. ഒറ്റ പടം മാത്രമായിട്ട് വളരെ തീക്കനൽ പോലെ കഥ മാത്രം ഇങ്ങനെ

ശരിക്കും സാധാരണക്കാരിൽ എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സഹിച്ചെന്ന് വരില്ല. ഒറ്റ പടം മാത്രമായിട്ട് വളരെ തീക്കനൽ പോലെ ഈ കഥ മാത്രം ഇങ്ങനെ പൊള്ളിച്ച് പൊള്ളിച്ച് കൊണ്ടുപോയാൽ ചിലപ്പോൾ എ സി എന്ന് വരില്ല, ആളുകൾ എണീറ്റ് പോകും. ഇതവരുടെ മനസ്സിൽ പതിയണം. അത് സംഗീതത്തിലൂടെ തന്നെ പറ്റുള്ളൂ. നിങ്ങൾക്കിട്ടുണ്ടോ ദേവസംഗീതം? അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ആ സന്ദർഭം എന്ന് വെച്ചാൽ അവർക്ക് കണ്ണ് കാണില്ല. പക്ഷെ അവൻ്റെ ഒരു പ്രമേയമുണ്ട്, അവന് പറയാൻ പറ്റില്ല എൻ്റെ മുഖം പൂവിനെ പോലെ സുന്ദരമാണ്. കാരണം അവരുടെ മുഖം അവൻ കണ്ടിട്ടില്ല, പൂവും കണ്ടിട്ടില്ല. അപ്പോൾ എത്തും കേൾവിയിലൂടെ ദേവസംഗീതം നീയണം കേൾക്കാം. തേങ്ങുന്ന ഈ കാറ്റ് നീയണം ഒരു പരീക്ഷണമായിരുന്നു ശരിക്കും ആ ഒരു പടം. ഒരു എഴുത്തുകാരെന്നുള്ളത് എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം.

0: അടിസ്ഥാനപരമായി കലാകാരന് ആവിഷ്കരിക്കാൻ പഴയ കാര്യങ്ങളെയുള്ളൂ എന്നതാണ് സത്യം. ആ പഴയതിനെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുക എന്നതാണ് അവന് മുന്നിലുള്ള വെല്ലുവിളി.
1: എല്ലാവരും എല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞു. ഏത് സിനിമാ കഥയുടെ ഡിസ്കഷനിലും സ്വതേവരൻ ഇത് പറ്റ പടത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്, എല്ലാം എല്ലാ പടത്തിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, പുതിയതായിട്ട് എന്താണ്. അപ്പോൾ അത് വലിയൊരു പരീക്ഷണമാണ്. ഈ പുതുമയൊക്കെ പുതുമയായിട്ട് നമ്മൾ ഒന്നു കൊണ്ടുവരാനുള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടലുണ്ട്. വന്നു കഴിഞ്ഞു പലതും അല്ലേ, പറയപ്പെട്ട് കഴിഞ്ഞു കഥകളെല്ലാം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആദികവിയുടെ ഒക്കെ സ്ഥാനത്താണ് ഒരു ബുദ്ധിമുട്ടില്ല, എന്തെഴുതിയാലും. നമ്മൾ എഴുതുമ്പോൾ അതുപോലെ വന്നല്ലോ, ഇതുപോലെ വന്നല്ലോ. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ് വാസ്തു. എല്ലാം കഴിഞ്ഞിരിക്കുന്നു, പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാനുണ്ടെന്ന്, ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് പുതുമകളിലേക്ക് പോകാനുണ്ട്. ഒന്നു വെച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവാതെ എഴുതിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ നേരെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റേ മണി ട്രാൻസ്ഫർ പോലെ പ്രേക്ഷകൻ്റെ ഹൃദയത്തിലായിക്കാരി. ഇത്ര തന്നെ സ്വത്ത് അവിടെ ഉണ്ടാവണം. ഈ പകർത്തലിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ചോർന്നു പോരുത് അതിൻ്റെ തീഷ്ണത. അങ്ങനത്തെ അവസ്ഥയുണ്ടോ?

0: ചലച്ചിത്രത്തിൽ സംവിധായകനാണ് നിർണായക കേന്ദ്രബിന്ദു. അയാൾക്ക് ആവിഷ്കരിക്കേണ്ടതിന്റെ കൂടെ നിൽക്കുക എന്നതാണ് മറ്റുള്ളവരുടെ ധർമ്മം.
1: പിന്നെ മനോഹരമായിട്ട് കഥ പറഞ്ഞു തരുന്നവരുണ്ട്. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഒരുപക്ഷെ ഈ വെള്ളിത്തിരയിൽ കാണുന്നതിനേക്കാളും തീവ്രമായിട്ട് നമ്മൾ അനുഭവിപ്പിച്ച് കഥ പറഞ്ഞു തരുന്നവരുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് ഫാസിലാണ്.

മനോഹരമായിട്ട് പറഞ്ഞിരിക്കും. നമ്മൾ വായിച്ചാൽ നമുക്ക് അത്രയും കരയേണ്ട സ്ഥലത്ത് കരയും, ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കും. അതായിട്ട് മാറുക എന്നുള്ളൊരവസ്ഥ വരില്ലേ.

0: ജീവിതം എങ്ങനെ പഠിക്കുക, ഉൾക്കൊള്ളുക, എന്നിട്ട് മറ്റാർക്കും അത് വേദ്യമാവുന്ന മട്ടിൽ അറിയിക്കുക, ആവിഷ്കരിക്കുക, അതാണ് ഒരു എഴുത്തുകാരന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ യോഗ്യത.
1: വികാരങ്ങളുടെ തീവ്രത പിടിച്ചെടുത്ത് ആവിഷ്കരിക്കുക എന്നതാണ് ഒരെഴുത്തുകാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി.
0: നമ്മൾ എത്ര അധികം ഉൾക്കൊണ്ടാലും അത് മറ്റൊരാളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊരു പരാജയം. ഇവിടെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെയാണ് ആവിഷ്കരണം എന്ന് പറയുന്ന വാക്കം പോലെ. നമ്മൾ ആവിഷ്കരിക്കുക, കണ്ടത്, എഴുതിയത്, പിന്നെ അത് വിഷ്വലൈസ് ചെയ്ത് കണ്ടത് ആവിഷ്കരിക്കുക, അവിടെയാണ് ഏറ്റവും വലിയ പ്രയാസമുള്ളൊരു കാര്യം. പിന്നെ മനസ്സിൽ കണ്ടതിൻ്റെ പത്തിലൊന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം കടൽ എന്ന് മാത്രം എഴുതിയത് കടലാവുന്നില്ല, അവിടെ വിഷമം. അവൾ അഗ്നിജ്വാല പോലെ ആളി, എന്നിട്ട് നമുക്ക് പോരാ. നിങ്ങൾ കണ്ണകിയുടെ കഥ കേട്ടിട്ടുണ്ടാവും, ഒറ്റ മലച്ചയായിട്ട് നിൽക്കുന്ന ഒരു ചെലമ്പോ കയർത്തി പിടിച്ച് ഇങ്ങനെ എഴുതിയാൽ നിൽക്കുമോ അത്? അവൾ അഗ്നിജ്വാല പോലെ ആളി, ഏയ് ബോർ. ആശാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഭാഷ ചെയ്ത് അപൂർണം അല്ലേ. അതാണ് അടുത്ത ധർമ്മസങ്കടം ഒരു എഴുത്തുകാരൻ്റെ. മനസ്സിൽ കണ്ട എൻ്റെ പത്തിലൊന്നും ചിലപ്പോൾ കടലാസി വരില്ല, അപ്പോൾ അവിടെ നിൽക്കുക, വേറെ തരത്തിൽ അത് വരുമോ നോക്ക്. അവൾ ആളി പടരുന്നത് വരെ എഴുതുക ആ ഒരു സെൻറ്റൻസ്, തൊടുമ്പോൾ പൊള്ളണം കൈ ആ സെൻറ്റൻസിൽ, അതുവരെ എഴുതുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞതല്ലേ കണ്ണകി, ചിലപ്പോൾ അതിനേക്കാൾ ജ്വലിക്കുന്ന ഒരു നായികയായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ എഴുതുക കടലാസിൽ, അവൾ അഗ്നിജ്വാല പോലെ ആളിപ്പടർന്നു. എന്നിട്ട് ഈ തെർമോമീറ്റർ വെച്ച് പനി അളക്കില്ലേ, അല്ല നമ്മൾ വിരലോട്ട് തൊട്ടുമൊക്കെ പൊള്ളുന്നുണ്ടോ? പൊള്ളുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചു സത്യം.

കണ്ണീരിൻ്റെ കടലായി എന്ന് പറയണില്ലേ, അത് എഴുതി കഴിയുമ്പോൾ ആ മാഞ്ഞു പോയിരിക്കണത് നമ്മുടെ കണ്ണീര് വീണിട്ട്. പിന്നെ അവനവന് ഉൾക്കൊള്ളുന്ന ഒരു സാധനമല്ലേ എഴുതാവൂ, അതല്ലാതെ പറ്റാതാണെന്നറിയോ? നിങ്ങൾ എന്നെ പറ്റിക്ക എഴുതിയെന്ന് ഞാൻ പറയുന്നു, അവൾ കണ്ണീരിൻ്റെ കടലായി, എന്നിട്ട് തനിക്ക് എനിക്കൊന്നും സംഭവിച്ചില്ല, നമ്മളപ്പോൾ കരഞ്ഞു തുടങ്ങണം. അത്രയും തീവ്രമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ള പറ്റണം. ഞാനിത് വാസ്തു നിങ്ങളോട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ എന്നോട് പറയാം. കാരണം ഞാൻ അനുഭവിക്കുന്ന ഒരു സാധനമാണ്, ഞാൻ കൊടുത്തേ പറ്റുള്ളൂ ഈ സാധനം എഴുതിയിട്ട്. അപ്പം ഞാൻ വാസ്തുവിന് പറഞ്ഞത് എൻ്റെ സ്വകാര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊരു പങ്കുവയ്ക്കലാണ്, അനുഭവത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലാണ്. ഞാനൊക്കെ എഴുതിപ്പോകുന്ന ഘട്ടങ്ങളിൽ എന്തൊക്കെ അനുഭവിച്ചു, ഒറ്റക്കാലിൽ നിന്ന് തപസ് അറിയാമല്ലോ, പരമശിവനെ കിട്ടാൻ വേണ്ടി പാർവതി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുമ്പോൾ ഞാൻ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരത് നേടിയെടുത്തു അല്ലേ. അല്ല, ഒറ്റക്കാൽ തപസ് തന്നെയാണ് ആവശ്യം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രകാശഗോളം നമ്മളെ അന്വേഷിച്ചിങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നമ്മളകത്ത് ജ്വലിച്ചേ പറ്റുമോ? ഇതൊക്കെയാണ് എൻ്റെ സങ്കല്പങ്ങൾ എഴുത്തിനെക്കുറിച്ച്.

ഗാനരചയിതാവ് എസ് രമേശൻ നായരുടെ ചില ഓർമ്മകളും നിരീക്ഷണങ്ങളും പാട്ടുകളുമാണ് ഓർമ്മകളുടെ സംഗീതത്തിൽ നിങ്ങൾ കേട്ടത്. ആഖ്യാനം വിനീതാ സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: ആകാശവാണി കോഴിക്കോട്, ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാൾ. ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിൻ്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടികൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൾഡ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിൻ്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻസ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്രമന്ത്രി J.P. Nadda പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി K. Muralidharan ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 145 പേർ അറസ്റ്റിലായി. ഇതോടെ 2440 പേർ പിടിയിലായി. MDMA മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 137 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിൻ്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ V. Narayanan അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 200 ദിവസം വരെ ചന്ദ്രനിൽ നിലനിൽക്കാൻ കഴിയുന്ന ചാന്ദ്ര ലാൻഡർ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഭാവി ദൗത്യങ്ങളിൽ ദീർഘകാല ചാന്ദ്ര പരിവേക്ഷണത്തിന് ഇത് സഹായകമാകുമെന്നും V. Narayanan പറഞ്ഞു. PM വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM Shaji കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറസോവയെയും നേരിടും. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർഹിംഗാമിലെ എഡ്ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് മികച്ച റെക്കോർഡാണ്. ഇരു ടീമുകളും ഏറ്റുമുട്ടിയ 16 മത്സരങ്ങളിൽ

13 എണ്ണത്തിലും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി കുറ്റ്യാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. 2 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കാസർകോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മികവ് 2026 നാളെ രാവിലെ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്യും. SSLC, +2, VHSC പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തെ മികച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളായി തെരഞ്ഞെടുത്ത കാസർകോട് ജില്ലാ SPC അംഗങ്ങളെയും അനുമോദിക്കും. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബന്ധു നിയമനത്തിലും സ്വജനപക്ഷപാതത്തിലും UDFും LDFും ഒരേ തൂവൽ പക്ഷികളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർഹിംഗാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗിൽ ആണ് മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. 3 മത്സര പരമ്പരയിലെ 2 മത്സരം ബുധനാഴ്ച ലക്നൌവിലാണ്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി M. ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂപടങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ച് മാറ്റുന്നതിന് സമയം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മാങ്കാവ് പന്തീരാങ്കാവ് റോഡിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് 194.6 ഗ്രാം MDMA കാരന്തൂർ സ്വദേശി ജാവേദ് ഖാനെ പോലീസ് പിടികൂടി. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരിച്ചു. കരിമ്പുഴ അമ്പലംപാടം കന്നിച്ചാലിൽ മറിയയാണ് മരിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. കാടുകുറ്റി വൈന്തലയിൽ പ്രവർത്തിക്കുന്ന ജലശുദ്ധീകരണശാലയിലാണ് അപകടം നടന്നത്. മേലൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AirNewsCalicut എന്ന X ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനമാണുള്ളത്. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: ഇളയനില
1: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-30 പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹോർട്ടിക്കൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ നാളേക്കുള്ളിൽ 0495235143 അല്ലെങ്കിൽ 7025695260 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ബന്ധപ്പെടുക.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്

മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗവൺമെന്റിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തിയെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിന്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം നടക്കുന്നു. കലക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംബന്ധിക്കുന്നുണ്ട്. യോഗത്തിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ്പ സ്ഥിരീകരിച്ച് 4 ദിവസം പിന്നിട്ടിട്ടും രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന്റെ ഏകോപനം ഉണ്ടായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിക്കും. 3,125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രയ്ക്ക് അനുമതിയുള്ളത്. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിൽ CPIM MLA പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലെന്നും സൗജന്യ യാത്ര ആളുകളെ കബളിപ്പിക്കുന്ന പരിപാടിയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. CPIM MLA തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTC സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPIM MLA തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മുമ്പ് ചെയ്ത പല തെറ്റുകളും അവർ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻസ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിൽ ഒന്നാണ് രക്തദാനം എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു.

0: വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ തുടങ്ങിയ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. മിഥുനമാസ പൂജയ്ക്കായി ഇന്ന് വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1 നാളെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ പൂജകൾ നടക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ രാജു, പി ഡി സന്തോഷ് കുമാർ, പെരിയാർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ പി പി പ്രമോദ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
0: ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം വി കെ ഫൈസൽ ബാബു എംഎൽഎ സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ചു. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസാവോയെ നേരിടും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ CPIM കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ബാലസംഘം SFI ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ തിരിച്ചെത്തി. 2 4 തീർത്ഥാടകർ കൊച്ചിയിൽ തിരിച്ചെത്തിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. PM വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി കുറ്റിയാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. 2 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. 3 പരമ്പരയിലെ 2 ബുധനാഴ്ച ലക്നൌവിലാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എജ്ബൺസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 58 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച്

0: സി പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
1: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൗഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവെക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്,

0: പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: साथियों, यह अभियान केवल एक रिकॉर्ड बनाने तक सीमित नहीं है, बल्कि यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं, भाषाओं, संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
0: ജൂൺ 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാ

യോഗാസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയോയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എം എം എൽ എമാർ പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്ന് സർവകലാശാല വൈസ് ചാൻസലർമാർ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസ് സംസ്ഥാനത്ത് പിടിമുറുക്കുന്നതിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പട്ടികജാതി മോർച്ച 18-ന് സംസ്ഥാനത്തൊട്ടാകെ അയ്യങ്കാളി സ്മൃതി ദിനം സംഘടിപ്പിക്കും. ജില്ലാ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് യൂണിറ്റുകളിലും സ്മൃതി സമ്മേളനങ്ങൾ നടത്തും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ മടങ്ങിയെത്തി. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി 4 വിമാനങ്ങളിലാണ് ഇവർ കൊച്ചിയിൽ മടങ്ങിയെത്തിയത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസോവയെ നേരിടും. FM പ്രധാന വാർത്തകളിനി 3 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ പ്രിയദർശിനി സൌജന്യ യാത്ര നാളെ മുതൽ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രിയദർശിനി സൌജന്യയാത്ര ഉദ്ഘാടന ചടങ്ങിൽ CPI

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി
1: 103.6 റിയൽ എഫ് എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക്. ഗാനോത്സവത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും വിളിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയക്കേണ്ടതാണ്. വാട്സപ്പ് നമ്പർ 9400224440. ഈ ഗാനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകളുടെ ഉത്സവം എന്നാണ് അർത്ഥം, അല്ലേ? പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ ആസ്വദിക്കുന്ന മറ്റൊരു ഉത്സവം നടക്കുന്നുണ്ട്. യെസ്, മറ്റൊന്നുമല്ല, ലോക ഫുട്ബോൾ മാമാങ്കം ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഗാനോത്സവത്തിൽ ഇന്നത്തെ ആദ്യത്തെ പാട്ട് തന്നെ ഫുട്ബോളിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ്. ഷഹബാസ് അമൻ പാടിയ പാട്ട്, സുഡാനി ഫ്രം നൈജീരിയ.

0: ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നില്ലേ? ആ രശ്മി, എവിടുന്നാ വിളിക്കുന്നത്? കോട്ടക്കൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാ കോട്ടക്കലെ വിശേഷം? ഒന്ന് മഴയുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ
1: കുഴപ്പമില്ല.
0: അപ്പൊ മഴ ഇല്ലാത്തതാണ് ഒരു കുഴപ്പമില്ലാത്തൊരവസ്ഥ അല്ലേ?
1: അല്ല, കുഴപ്പമില്ലാത്തതല്ല. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്.
0: നല്ലൊരു കാലാവസ്ഥയാണ്, തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. അപ്പൊ ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി?
1: പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല.
0: റേഡിയോ ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണല്ലേ?
1: റേഡിയോ കേട്ടിരിക്കുക, അതന്നെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഹോബി.
0: എന്താ ചെയ്യുന്നത്? വേറെ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുട്ബോളിനെ കുറിച്ചിട്ട്. നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്, കാണാറുണ്ടോ?
1: കാണാറൊന്നുമില്ല, അതൊന്നും. രാത്രിയല്ലേ?
0: രാത്രിയാണ്. ഇപ്പൊ
1: നമ്മള് എല്ലാ വിശേഷങ്ങളും അറിയുന്നുണ്ട്.
0: അറിയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ടീമുണ്ടോ?
1: ടീം ബ്രസീൽ.
0: ബ്രസീലാണ്? ഓ, ഒരു കട്ട ബ്രസീൽ ഫാനാണ്, ഫാനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അപ്പൊ ഇപ്രാവശ്യം ബ്രസീൽ കപ്പടിക്കുന്നാണോ പറയുന്നത്?
1: കപ്പടിക്കോ നമുക്കറിയില്ല, നല്ല കളിക്കുന്നവർക്ക് കിട്ടട്ടെ, അത്രേ ഉള്ളൂ,
0: അത്രേ ഉള്ളൂ.
1: പക്ഷെ നമുക്കൊരു ചെറിയൊരു ഇഷ്ടം,
0: ഇഷ്ടമുണ്ട്
1: ടീമിനോട്. ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ.
0: ഓ, ശരിയാണ്, ശരിയാണ്. അപ്പം അതായത് നല്ലോണം കളിക്കുന്ന ഒരു ടീമിന് കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്ന, എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രസീൽ ആരാധികയാണ് രശ്മി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? എല്ലാവർക്കും സുഖാണ്, നന്നായി പോകുന്നു. പാട്ടുകളൊക്കെ, നല്ല പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തരുന്നില്ലേ?
1: വിശേഷങ്ങളും അറിയുന്നുണ്ട്. ഞാന് അങ്ങനെ ഒരു റേഡിയോ എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് റേഡിയോ.
0: ശരി, ആരാണ് ഈ ഗിഫ്റ്റ് തന്നത്?
1: അത് വീട്ടിൽ തന്നെ തന്നതാണ്.
0: ഓ, ശരി, ശരി.
1: അതിനുശേഷമാണ് ഞാൻ ഈ പരിപാടികളൊക്കെ കാണാനും കേൾക്കാനൊക്കെ
0: തുടങ്ങിയത്. ഓക്കെ, എന്തായാലും ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തല്ലോ അല്ലേ?
1: കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിർത്തിയിരുന്നു ഇപ്പോ ഇട്ട് നോക്കിയതാണ്, വെറുതെ ഒന്ന് ഹായ് വിട്ട് നോക്കിയതാട്ടിൽ.
0: അതാണ് രശ്മിക്ക് ഒരു ഒരു എന്താ പറയാ, നമ്മുടെ സംസാരിക്കാനുള്ള ഒരു ഒരു ഇതുണ്ടായി.
1: അറിയില്ല, എല്ലാ പരിപാടിയിലും ഞാൻ അങ്ങനെ കേറി ചെയ്ത് നോക്കും.
0: ഓക്കെ, ഓക്കെ.
1: ഇതാണ് ആദ്യമായിട്ട് കിട്ടിയത്, അതില് പെട്ടെന്നൊരു ഇതായിപ്പോയി.
0: ഓക്കെ, ഏത് പാട്ടാ വേണ്ടത് എന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് ആശാന്നുള്ള മൂവിയിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്നുള്ള പാട്ട്.
0: ഓ, കേൾപ്പിച്ചു തരാട്ടോ.
1: ആയിക്കോട്ടെ.
0: അപ്പൊ ഓക്കെ, താങ്ക് യു. പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: ഹലോ
2: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ?
3: എന്റെ പേര് സുനില.
2: സുനില, സുനിൽ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്?
3: ഞാൻ തിരൂര് അടുത്തുനിന്നാണ്, വാക്കാട്.
2: ഓ, തിരൂരാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ പരിപാടികള്?
3: പരിപാടി ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല.
2: സൺഡേ ഹോളിഡേ.
3: റേഡിയോ
2: കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പോ എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം? റേഡിയോ കേൾക്കുന്ന ഒരാളാണ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്. കൂടുതൽ മെലഡിയാണ് ഇഷ്ടം. ആ, ഓക്കെ. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞത്. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യമല്ല, ഒരു ഫുട്ബോളിനെ കുറിച്ചിട്ട്, ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്. ഇപ്പൊ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണല്ലോ, കാണാറുണ്ടോ? ഇഷ്ടാണ്. അമേരിക്കൻ സമയമായതുകൊണ്ട്, അതെ, നമ്മള് പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ഉറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു അവസ്ഥയല്ലേ, ഉറക്കമൊക്കെ കളഞ്ഞ്. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ബ്രസീൽ. അപ്പൊ ബ്രസീൽ ടീം, അർജന്റീന ടീം കേൾക്കുന്നുണ്ടോ ഇത്? അല്ലെങ്കിൽ പോർച്ചുഗൽ ടീമൊക്കെ കേൾക്കുന്നുണ്ടോ ഇത്? ഫുൾ ബ്രസീലാരാണല്ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ?
3: നെയ്മർ.
2: പിന്നെ രണ്ടാമത്തെ ഒരു പ്ലെയറുടെ പേര് പറയാൻ പറ്റുമോ ബ്രസീൽ ടീമിലെ? മീൻസ് രണ്ടാമത്തെ അല്ല, നെയ്മർ അല്ലാത്തൊരു പ്ലെയറുടെ പേര് പറയാൻ പറ്റുമോ? പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ കട്ട് ബ്രസീൽ ഫാൻസിനോടും അർജന്റീന ഫാൻസിനോടൊക്കെ ചോദിക്കും. മെസ്സി അല്ലാതെ അല്ലെങ്കിൽ നെയ്മർ അല്ലാത്ത ഒരു പ്ലെയറുടെ പേര് ചോദിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പരതി പോവുക അല്ലേ. ഓക്കെ ചേച്ചി,

0: ആ
1: എന്തായാലും ഒരു ഫുട്ബോൾ ആവേശം മനസ്സിലുണ്ട്, ആ വാക്കുകളൊക്കെ കേൾക്കുമ്പം അറിയുന്നുണ്ട്. ഏത് പാട്ടാണിന്ന് വേണ്ടത്?
0: എനിക്ക് തിളക്കത്തിലെ നീ ഒരു പുഴയായി.
1: യെസ് യെസ്, നല്ല പാട്ടാണല്ലേ.
0: അതെ, ഇഷ്ടമാണ് കേട്ടോ. എല്ലാ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ
0: പഠിക്കുന്ന കാലത്തെ ഇഷ്ടാണ്.
1: ഇഷ്ടാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
0: എങ്ങനെ,
1: ആദ്യമായിട്ടാണോ റിയൽ എഫ് എമ്മിലേക്ക് വിളിക്കുന്നത്? ഐ, എന്താ ഒരു സന്തോഷം അല്ലേ. ആ സന്തോഷം മുഖത്ത് ഒരു തിളക്കമുണ്ട്. അപ്പൊ നമുക്ക് തിളക്കത്തിലെ പാട്ട് തന്നെ കേൾക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ആരാ സംസാരിക്കുന്നത്?

0: മനോജ് കുമാർ എന്നാണ് എന്റെ പേര്. മനോജ് കുമാർ.
1: മനോജ് കുമാർ, മനോജ് ഏട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
0: ഞാനിവിടെ അടുത്ത് തന്നെയാണ്, ഗാന്ധി റോഡ്.
1: ഗാന്ധി റോഡ്? ഓ, തൊട്ടപ്പുറത്ത് നിന്നിരുന്ന വിളിക്കുന്നല്ലേ? ആ അതെ, തൊട്ടപ്പുറത്തുള്ള അയൽവാസിയാണ് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? ഞാൻ ഇവിടുത്തെ കാര്യം ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്താ ചെയ്യുന്നത്?
0: ഞാന് ഒരു അധ്യാപകനായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി.
1: ഓ, റിട്ടയർഡ് ആയി. ആ, ഏത് സബ്ജക്ട് ആയിരുന്നു?
0: ബയോളജി, ജീവശാസ്ത്രം.
1: ജീവശാസ്ത്രം, ബയോളജിയാണ്. ഹൈസ്കൂളായിരുന്നോ ഹയർ സെക്കൻഡറി? ആ, ഓക്കെ ഓക്കെ. ഹയർ സെക്കൻഡറി ആകുമ്പോഴേക്ക് ബോട്ടണി, സുവോളജി എന്ന് പറഞ്ഞ അങ്ങ് ഡിവൈഡ്
0: ചെയ്യും.
1: ആ, സ്കൂൾ ഡേയ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
0: ഓ,
1: എത്ര വർഷമായി റിട്ടയർ ചെയ്തിട്ട്? ഒരു വർഷമായി. അപ്പൊ ഇപ്പൊ എന്താ റിട്ടയർമെന്റിന് ശേഷം എന്താ ചെയ്യുന്നത്?
0: കാര്യമായിട്ടൊന്നുമില്ല, മ്യൂസിക്, ലിസണിങ് മ്യൂസിക് ആൻഡ് പ്രിപ്പയറിംഗ് ഫുഡ്, പലതരത്തിലുള്ള ആഹാരങ്ങളൊക്കെ പരീക്ഷിക്കുക, യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട്.
1: ഓ, ശരി ശരി. ഇപ്പൊ മഴക്കാലം കൂടി ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു സുഖാലേ?
0: ഇപ്പൊ നല്ല സുഖ, കാരണം ഇപ്പൊ അധ്യാപക ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ എളുപ്പമായിരുന്നു, ഇപ്പൊ എന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ചാലഞ്ചിങ് ആണ്. അത് നോക്കുമ്പോ വളരെ ആശ്വാസം തോന്നും.
1: ഒരു വലിയ തലവേദന ഒഴിഞ്ഞിപ്പോ വീട്ടിലിങ്ങനെ.
0: ഒന്നാമത് ന്യൂജൻ പിള്ളേരല്ലേ, ഇവരെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാല് പണ്ടത്തെ ഒരു അടിയൊക്കെ എടുത്ത് പിള്ളേരെ ഇരുത്താൻ പറ്റും. ഇപ്പോ ഇപ്പൊ പേടിപ്പിച്ചു കഴിഞ്ഞാലും അടിച്ചു കഴിഞ്ഞാലും ഒക്കെ
1: പ്രശ്നമാണ്.
0: അതുകൊണ്ട് റിട്ടയർമെന്റ് ആണ് ഏറ്റവും നല്ലത്. ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നാലും
1: നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
0: പാട്ട് പാട്ട് തന്നാ സൗണ്ട് തന്നാകുമ്പോ പാട്ട് നിർത്തണം പറഞ്ഞു.
1: ഓക്കെ സർ. അപ്പോ ഫുട്ബോൾ കാണാറുണ്ടോ?
0: ഫുട്ബോള് ഉറക്കമളിച്ച് കാണുന്ന പരിപാടിയൊന്നും ഇല്ല, എങ്കിലും ഫുട്ബോൾ ഇഷ്ടമാണ്. ക്രിക്കറ്റിനെക്കാളും ഫുട്ബോൾ ആണ് താല്പര്യം.
1: ഇഷ്ടം. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
0: യാതൊരു സംശയമില്ല, അർജന്റീന.
1: ഏ, അർജന്റീനക്ക് ഒരു ഗോൾ വീണിരിക്കുകയാണ്.
0: അർജന്റീന നല്ല കളിക്കാരല്ലേ?
1: നല്ല,
0: പണ്ടേ അർജന്റീനയോട് ഇഷ്ടം.
1: കഴിഞ്ഞ വേൾഡ് കപ്പ് കിട്ടുകയും ചെയ്തു. അതെ,
0: പിന്നെ ലയണൽ മെസ്സി നല്ല കളിക്കാരൻ.
1: ഗോട്ടാണ് അല്ലേ?
0: പിന്നെ സംശയമില്ല.
1: യെസ്. അപ്പൊ ഇഷ്ടപ്പെട്ട പ്ലെയറും മെസ്സി തന്നെയാണ്? ഒരു സംശയമില്ല. അപ്പം അർജന്റീന ഫാൻസിനെ ആശ്വസിക്കാൻ ഒരാൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ അർജന്റീന, കട്ട അർജന്റീന ഫാൻ ആയിട്ടുള്ള മനോജ് ഏട്ടൻ എത്തിയിട്ടുണ്ട്. ഓക്കെ. ആ, അപ്പൊ രണ്ട് മുന്നേ വിളിച്ച രണ്ടുപേരും ബ്രസീലുകാരായിരുന്നു.
0: ഞാൻ കേട്ടു, നമുക്ക് ദേഷ്യം തോന്നി അവരോട്.
1: അയ്യോ,
0: കത്തൊക്കെ നിൽക്കുന്ന അർജന്റീന ഒരു വേൾഡ് കപ്പ് നേടിയ ടീമിനാണ്.
1: ബ്രസീലുകാരിതിപ്പോ ബ്രസീൽ ഫാൻസ് ഇതിപ്പോ കേട്ടിട്ട് മനോജേട്ടനോട്
0: പറയുന്നുണ്ട്. വേറെ കളിക്കാരനും കൂടി കഴിഞ്ഞ പ്രാവശ്യം അയാളുടെ പേര് ഓർക്കുന്നില്ല. പിന്നെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് നെയ്മറൊന്നും ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്, ഇപ്പോ ഫ്രാൻസിൽ
1: എംബാപ്പേ
0: നല്ല കളിക്കാരനാണ്, നമ്മള് നല്ല സമ്മതിക്കണം.
1: എന്തായാലും നമ്മള് നല്ല കളിക്കാരെ ആരാധിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടാ, അപ്പൊ നല്ല അർജന്റീനൻ ഫാൻ ആയിട്ട് തുടരട്ടെ. 2026 വേൾഡ് കപ്പും അർജന്റീന കപ്പടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു അർജന്റീനൻ ഫാൻ. യെസ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണെന്ന് വേണ്ടത്?
0: പാട്ട് ഞാൻ, എനിക്ക് ഓൾഡ് ഈസ് ഗോൾഡ്, പഴയ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ എന്തിനും നമ്മള് പഴയ പാട്ട് മാത്രം ചോദിക്കുന്നത് ശരിയല്ലല്ലോ. വിജയ് യേശുദാസ് പാടിയ ഹേമന്തമേ ആ പാട്ടില്.
1: ഓക്കെ ഓക്കെ. കോഹിനൂർ.
0: ആ, കോഹിനൂർ.
1: യെസ്, ഫ്രം കോഹിനൂർ.
0: കേട്ടോ,
1: ഓ, നമുക്ക് കേൾക്കാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: സ്വാഗതം ഗാനോത്സവത്തിലേക്ക്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ.
0: ആ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആ കേൾക്കാം കേൾക്കാം, റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞല്ലോ അല്ലേ. പേരെന്തായിരുന്നു വിളിക്കുന്ന ആളുടെ?
2: സോന.
0: ആ സോന, സോന നീ ഒന്നാം നമ്പർ. ഈ പാട്ട് സോനയെ നോക്കി ഉണ്ടാക്കിയ പാട്ടാണോ?
2: ഇഷ്ടമുള്ളതാണ്
0: വിളിക്കാനും സുഖാണ്. സോന എന്ത് ചെയ്യുന്നു?
2: ഞാൻ സബ് രജിസ്ട്രാറാണ്.
0: ഓ, തിരുവമ്പാടി സബ് രജിസ്ട്രാറാണ്. അപ്പൊ ഇന്ന് ലീവ് ആണ്? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ ശബ്ദത്തില്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് തിരുവമ്പാടിയിലെ വിശേഷങ്ങൾ?
2: തിരുവമ്പാടിയില് ഇവിടെ നല്ല മഴയാണ്. മലയോര മേഖല ആയതുകൊണ്ടേ നല്ലൊരു എപ്പോഴും മഴയും വ്യക്തമായ മഴകളാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്
0: ഈ തിരുവമ്പാടി. ആ അതെ, കൂടരഞ്ഞി ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു മഴ പെയ്യുന്ന, വേനൽക്കാലത്ത് പോയാലും ഒരു ചെറിയൊരു മഴയുടെ ഒരു ചാറ്റൽ അവിടെ എപ്പോഴും ഉണ്ടാവും.
2: ആ എപ്പോഴും ഉണ്ടാവും.
0: ആ

0: അത് നമ്മൾ എന്താ പറയാ, ഒരു എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ, എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ. ഓക്കെ, അപ്പോ ഞാൻ ഈ ഗാനോത്സവം തുടങ്ങുന്നതിന് മുന്നൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വിളിക്കുന്ന ആൾക്കാരുടെയൊക്കെ അവർ ഫുട്ബോൾ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏതാ ടീം എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
1: ഞാൻ ഫുട്ബോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കളി കാണാൻ വലിയ നേരം കിട്ടാറില്ല.
0: എന്നാലും
1: തന്നെ എന്നാലും ഇഷ്ടം അർജന്റീനയോട് തന്നെയാണ്.
0: അർജന്റീനയാണ്, ഓക്കെ.
1: എന്നുവെച്ചാൽ അത് സ്ഥിരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് കിട്ടിയതുമാണ് അവരുടെ ആ ഒരു പെർഫോമൻസ്. ഇഷ്ടമാണ്, പക്ഷെ എന്നാലും വലിയതായിട്ട് കളിയെ കുറിച്ച് അറിയത്തുമില്ല.
0: ഓക്കെ, എന്നാലും ഒരു ഇഷ്ടം ഒരു അർജന്റീനയോടാണ് അല്ലേ,
1: അർജന്റീനയോട്
0: എവിടെയോ ഒരു ഇഷ്ടം. ഓക്കെ, അതിന് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് കിട്ടിയോണ്ടാണോ?
1: ആ അത് അവരു എന്താ പറയാ, കൂടുതൽ ആരാധകര് ഉള്ള ഒരു ടീമാണ്. അവരുടെ ആ ഒരു ജേഴ്സിയുടെ കളറ് ഒക്കെ ആയിട്ട് ഇഷ്ടമാണ്.
0: ജേഴ്സിയുടെ കളറും ഒക്കെ ഒരു കാരണമാണല്ലേ. ഓക്കെ, അപ്പൊ സോന ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഉള്ളത്തിലെ ആ ഒരു സോങ് വെച്ചാൽ
0: താരാട്ട് ആടേടി.
1: അതെ അതെ,
0: ആ പാട്ടാണോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ. ഓക്കെ, താങ്ക് യു.
1: എനിക്ക്
0: ഒത്തിരി നന്ദി കേട്ടോ.
1: എന്റെ മക്കള് മൂത്താള് പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ആൾ എട്ടില്, രണ്ട് പെൺകുട്ടികളാണ് അവർക്കും, പിന്നെ എന്റെ അച്ഛനും ഹസ്ബൻഡിനും
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: The Real FM 103.6.
4: 103.6 റിയൽ എഫ്എമ്മിൽ ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹായ് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല, നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കോളറുണ്ട്. ഹലോ, നമസ്കാരം.
5: നമസ്കാരം മാഡം.
4: നമസ്കാരം. ആരാ ഇത് സംസാരിക്കുന്നത്?
5: ഇത് കോട്ടൂരിൽ നിന്നും CHA കൃഷ്ണനാണ്.
4: കോട്ടൂരിൽ നിന്നും
5: CHA കൃഷ്ണൻ.
4: കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയാണ് കോട്ടൂർ വിശേഷങ്ങൾ?
5: വളരെ നന്നായി പോകുന്നു. ഇപ്പൊ മഴേന്റെ ഒക്കെ ചെറിയ അതുണ്ട് എങ്കിലും ഇപ്പം വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ ലോകകപ്പ് തുടങ്ങിയല്ലോ.
4: ലോകകപ്പ് തുടങ്ങി,
5: ആരവത്തിലാണ് ഞങ്ങളൊക്കെ.
4: കാണാറില്ലേ?
5: പിന്നെ 4 വർഷം കൂടുമ്പോ വരുന്ന ഒരു സാധനല്ലേ മാഡം, കണ്ടിട്ടില്ലേ? പിന്നെ എന്ത് ആഘോഷം.
4: ഇപ്രാവശ്യത്തെ ഖത്തർ ലോകകപ്പ് പോലെയല്ല, ഇപ്രാവശ്യം ടൈമിംഗ് ഒക്കെ കുറച്ച് മാറ്റമുണ്ട് അല്ലേ?
5: മാറ്റമുണ്ട്. ടീമുകളും കൂടുതലുണ്ടല്ലോ. 48 ടീം മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം.
4: 48 ടീം മത്സരിക്കുന്നുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ട ടീം ആരാണ്?
5: എന്റെ ടീം ജർമ്മനിയാണ് ഫസ്റ്റ്, പിന്നെ രണ്ടാമത്തെ ടീം ഇംഗ്ലണ്ട്.
4: ആ, ജർമ്മനി, ഇംഗ്ലണ്ട്. ബ്രസീൽ അർജന്റീനയിൽ നിന്ന് മാറി ആദ്യമായിട്ടാണ് ഒരാള്.
5: ഞാൻ ആദ്യമേ അതിന്റെ ഫാൻ അല്ല, എന്റെ വീട്ടിലൊക്കെ പിന്നെ ഫോർവേഡ് വരന്റെ ആളുകളൊക്കെ.
4: എന്തുകൊണ്ടാണ് ജർമ്മനി ഫാൻ ആയത്?
5: ജർമ്മനി ഫാൻ എനിക്ക് പഴയ പണ്ടേ അവരോട് വലിയ ഇഷ്ടമാണ്. വയസ്സം പെടാന്നപ്പ അറിയാം, മാത്രമേ മനോരമയ്ക്ക് ഇത് വയസ്സം പെടാന്നാ. പക്ഷെ 4 വർഷം ലോകകപ്പ് ജയിച്ച ടീമാണത്
4: ജർമ്മനി.
5: ബ്രസീൽ കഴിഞ്ഞ 2nd സ്ഥാനം ജർമ്മനിക്ക്
4: തന്നെയാണ്. ഇഷ്ടപ്പെടാൻ കാരണം
5: ഐക്യൊക്കെ വളരെ നല്ല ഈ റോഡ് വരെയൊക്കെ കളിക്കുന്ന കാലത്ത് അവന്റെ നല്ല ക്ലോസ് ഒക്കെ കളിക്കുന്ന കാലത്ത് നന്നേ എനിക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്.
4: ഇഷ്ടമാണ് ജർമ്മൻ ടീം, ഒരു ഭയങ്കര പവർഫുൾ ടീമാല്ലേ കാണുമ്പോ തന്നെ.
5: ഇപ്പൊ പുതിയൊരു കോച്ച് വന്നിട്ടുണ്ട്.
4: അതെ, ജർമ്മൻ കോച്ച് ഈ പറഞ്ഞതുപോലെ ഭയങ്കര കഴിഞ്ഞ ഖത്തർ ലോകകപ്പിനകത്തും ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു കോച്ചാണ്.
5: പിന്നെ കൊറേ നല്ല ജമാൽ മുസിയാല, കാഴ്ച എന്നിവരൊക്കെ കൊറേ കൊറേ നല്ല നല്ല കരുത്ത ഫ്ലോറൻസ് വിറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല നല്ല കളിക്കാരുണ്ട്.
4: ഓ ചേട്ടന, അപ്പൊ ഫുട്ബോളിനെ നല്ല കട്ട ഫാനാണ്.
5: ഇഷ്ടമാണ്
4: ഇംഗ്ലണ്ട്. ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്?
5: ഇംഗ്ലണ്ട് ഇഷ്ടപ്പെടാ പണ്ടേ ഈ പഴയ ഞാനൊക്കെ SSLC പഠിക്കുന്ന കാലത്ത് ഈ ഗോൾഡൻ ബാങ്ക്സ് എന്ന ഗോളിയെ പറ്റി വായിച്ചതാണ് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ കാരണം. ലോകം കണ്ട ഏറ്റവും നല്ല ഗോളി അദ്ദേഹത്തിനായിരുന്നു. അത് ലോകരാജ പെലെ തന്നെ അഭിപ്രായപ്പെട്ടതാണ്.
4: ഓ,
5: ലോകത്തിലെ ഏറ്റവും വലിയ ഗോളിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചരിത്രം തിരുത്തിയിട്ടില്ല ഇന്നുവരെ.
4: ഓ,
5: ബാങ്ക്സിന്റെ ചരിത്രം.
4: യെസ്,
5: ഫോട്ടോ എന്റെ കയ്യിലുണ്ട് ഇപ്പോ.
4: ഓ, എന്നാലും പുതിയ കൊറേ അറിവുകൾ കിട്ടിട്ടോ ചേട്ടനോട് സംസാരിച്ചപ്പോ. ലോകകപ്പിന്റെ നമ്മളിപ്പോ കാണുന്ന ചരിത്രത്തിനപ്പുറത്തേക്ക് ഒരു വലിയൊരു ചരിത്രം ലോകകപ്പിന്.

0: ഉണ്ടല്ലേ ഒരുപാട്.
1: ഒരുപാട് ഒരുപാട് പിന്നെ
0: അതെ,
1: ഇത് കണ്ടിട്ടില്ലേ പിന്നെ എന്ത് എന്ത്
0: എന്ത് എന്ത്
1: ആഘോഷം.
0: എന്ത് ആഘോഷാലേ.
1: എന്റെ നാട്ടിൽ പടിയേക്കണ്ടി എന്ന സ്ഥലമുണ്ട്, ഒരു സിറ്റിയാണ്. അവിടെ എല്ലാവരും ഉണ്ട്, ഞാനും മാത്രമല്ല എന്നുള്ളൂ.
0: എങ്ങനെ
1: ഇംഗ്ലണ്ടുമില്ല, ബാക്കി എല്ലാരും ഈ പോസ്റ്റർ
0: കട്ടൗട്ടും ഫ്ലക്സ്
1: ഒക്കെ.
0: ചേട്ടൻ ജർമ്മനിക്ക് വേണ്ടി ഒരു ഫ്ലക്സ് അങ്ങ് വെക്ക്.
1: റെഡി
0: ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഓ,
1: മാത്രമേ ഉണ്ടാവുന്നേ ഉള്ളൂ.
0: കുഴപ്പമില്ലാന്നേ, ജർമ്മനി ഇപ്രാവശ്യം കപ്പടിക്കട്ടെ.
1: ജർമ്മനി കപ്പടിക്കും, നോക്കിക്കോട്ടെ. ഇന്ന് ഇന്ന് രാത്രി 10 കളിയുണ്ട് മാഡം, മാഡം സൗകര്യപ്പെടുമെങ്കിൽ ഒന്ന് കാണണം.
0: ഓ പിന്നല്ല, ഓക്കെ ചേട്ടാ. അപ്പൊ ചേട്ടൻ്റെ ആ സ്പിരിറ്റ് ഞാനിങ്ങനെ ഉൾക്കൊള്ളാണ് നമ്മളെല്ലാവരും. അപ്പൊ ഏത് പാട്ടായിരുന്നു വേണ്ടത്?
1: എനിക്ക് ഇന്ന് അന്വേഷണം എന്ന സിനിമ, പഴയ പാട്ടാണ്.
0: ഓക്കെ,
1: അന്വേഷണം എന്ന് വെച്ചാൽ പി സുശീലാമ്മ പാടിയ ചന്ദ്രലക്ഷ്മി തൻ ചന്ദന പാടിയ പാട്ട്, നല്ലൊരു പാട്ടാണ്.
0: നല്ലൊരു പാട്ടാണ്.
1: ശ്രീകുമാരത്തമ്പിനെ കൊണ്ടൊന്ന് ഓർക്കാമല്ലോ.
0: യെസ്, എം കെ അർജുനനാണ് സംഗീതം,
1: അർജുനൻ മാഷും തമ്പി സാറും ആണ് അതിന്റെ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ജർമ്മനി ഇന്ന് വൻ വിജയം നേടട്ടെ.
1: ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാഡം.
0: ഉറപ്പായിട്ടും ജർമ്മൻ ഫാൻസ് എല്ലാവരും ഉണ്ട് ഇവിടെ, കൊറേ കേരളത്തിൽ ഇഷ്ടം പോലെ ജർമ്മൻ ഫാൻസ് ഉണ്ട്.
1: ഓ
0: ഓക്കെ ഓക്കെ ചേട്ടാ,
1: ശരി മാഡം.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: യെസ്, വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. അപ്പോ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ
0: ഹലോ, ഇത് ആരാത് സംസാരിക്കുന്നേ?
2: തൻവി.
0: തൻവി എത്രാം ക്ലാസ്സിലാണ്?
2: മൂന്നില്.

0: മൂന്നിലാണ്. അപ്പൊ ഇന്ന് ലീവാ അല്ലേ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ? മോഡേൺ സ്കൂളിന്റെ മൂടാടി. ഓക്കെ ഓക്കെ. കൊയിലാണ്ടി ഭാഗം. ഇതാരാ സംസാരിക്കുന്നത്? അമ്മൂമ്മയാണോ? എന്താ അമ്മൂമ്മയുടെ പേര്? സരസ. സരസ ചേച്ചി എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ മക്കളെ നോക്കി വീട്ടിലിരിക്കുക.
0: കൊച്ചുമക്കളെ ഒക്കെ നോക്കി
1: വീട്ടിൽ വന്നാണ് ഇന്നലെ.
0: രണ്ടാമത്തെ
1: മോള് മക്കള് ചെറുതാണ്, അപ്പൊ പിന്നെ ഞാൻ അവിടെയല്ലേ,
0: വീട്ടിലാണ് ഉള്ളത്.
1: ഓരോ വീട്ടിലല്ലേ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി, സരസ ചേച്ചിക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം? ഇപ്പൊ നമ്മള് വീട്ടുജോലി അങ്ങനെയൊന്നും പറയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവുമല്ലോ, പാട്ട് പാടാനോ?
1: ജോലിക്ക്
0: പോകുന്നതാണ് ഇഷ്ടം. വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല അല്ലേ?
1: ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നതായിരുന്നു, ഓരോരോ വർക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നതായിരുന്നു. അപ്പൊ മോക്ക് ജോലി കിട്ടിയതിന് ശേഷം പിന്നെ മക്കളായി, പിന്നെ ആരുമില്ല നോക്കാൻ,
0: പിന്നെ പോവാൻ പറ്റിയില്ല അല്ലേ.
1: അങ്ങനെ ഓരോരുത്തരുള്ള ഇപ്പൊ
0: എന്തായാലും വെറുതെ
1: മൂത്ത മോളായിട്ട് വന്നതാ.
0: ശരി ശരി. എന്തായാലും വെറുതെ ഇരിക്കണ്ട. എന്തായാലും വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുക. പാട്ടൊക്കെ ഇഷ്ടാണ്. ഓക്കെ.
1: പാടും മക്കളെല്ലാം
0: പാടും അല്ലേ? തൻവിയാണോ പാടുന്നേ? പാട്ടുകാരി
1: തൻവി ഇപ്പം പഠിക്കുന്നുണ്ട്.
0: തൻവി പാട്ട് പഠിക്കുന്നുണ്ട്. ഓ ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? വാഴത്തൂല പാട്ടാണ് വേണ്ടത്. പാട്ട് പാടുവോ? പാടിക്കോ.

0: ഹായ്, അടിപൊളി തൻവിക്കുട്ടി, സൂപ്പറായിട്ട് പാടി കേട്ടോ. അപ്പൊ മോളെ പാട്ട് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യൂ, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഫുട്ബോൾ കാണാറുണ്ടോ?
1: ഇല്ല
0: ഇല്ല. എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു ടീമുണ്ടോ? മെസ്സി ആണോ? മെസ്സി എന്ന് പറഞ്ഞ ടീമുണ്ടോ? മെസ്സി ഉള്ള അർജന്റീനയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ട്? വാഴ ടൂലെ കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛൻ അത് ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? കലാഭൻ മണിച്ചേട്ടൻ പാടിയത്. അപ്പോ അർജന്റീന ഫാൻസിനും മെസ്സി ഫാൻസിനും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ വിളിച്ചതിൽ. നന്ദി പാട്ട് പാടിയതിലും. ഓക്കെ, താങ്ക് യു.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് ഐ വി എഫ് സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ക്രസന്റ് ബിൽഡേഴ്സ് ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു കോളറുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ. അപ്പോൾ ആ കോള്, ഹലോ, ആ ഹലോ, ആരാ സംസാരിക്കുന്നത്? ശിവ ചേച്ചി, ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കോ, എന്റെ
2: വോള്യൂം.
1: ആ, ഇപ്പൊ ഓക്കെയാണ്, ഓക്കെയാണ്. ഏത് പാട്ടാ ചേച്ചി വേണ്ട? ആദ്യം തന്നെ പാട്ട് പറഞ്ഞോളൂ. വാത്സല്യത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി. ഓക്കെ, മണ്ണൂറയിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ?
2: ഓ, നല്ല വിശേഷം തന്നെ.
1: എന്താ ഈ മണ്ണൂർ റെയിൽ എന്ന് പറയാൻ കാര്യം? അവിടെ റെയിൽ ഉണ്ടോ?
2: ഓ, റെയിലുണ്ട്, റെയിലിന്റെ വക്കീൽ തന്നെയാണ്.
1: ഓക്കെ,
2: അവിടെ മണ്ണൂറയിൽ ഒരു സുജിഷ മേധണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനില്.
1: ആഹാ, സുജിഷ
2: വീടിന്റെ അടുത്താണ്.
1: ഓ, അത് ശരി. ആഹാ, ഓക്കെ ഓക്കെ.
2: എന്നും വിളിക്കണം ചേച്ചു,
1: ഇതുവരെ കിട്ടിയിട്ടില്ല.
2: ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല.
1: ആ, ഓക്കെ.
2: റേഡിയോ പരിപാടി.
1: ഓ, ശരി ശരി. ഇപ്പൊ ഫുട്ബോൾ കാണാറുണ്ടോ?
2: കാണാറില്ല, പക്ഷേ ഇഷ്ടാണ്.
1: ഇഷ്ടാണ്,
2: ഇഷ്ടാണ്. ടിവിയില് ഇവിടെ കിട്ടുന്നില്ലല്ലോ.
1: ഓ, ശരി ശരി.
2: ഇപ്പം ഞങ്ങൾ വെച്ച് നോക്കൂ.
1: ആ, ഓക്കെ. അപ്പൊ ഏത് ടീമാണ് ചേച്ചി?
2: ടീം അർജന്റീന തന്നെയാണ്.
1: അർജന്റീന തന്നെയാണ്. അങ്ങനെ അർജന്റീന ആവട്ടെ അല്ലേ.
2: അർജന്റീന വലിയ ഫാനാണ്. മെസ്സിന്റെ ആളാണ്.
1: മക്കളൊക്കെ കാണാറുണ്ടാവും അല്ലേ?
2: ഓ, മക്കളൊക്കെ അതിന്റെ ആൾക്കാരാണ്.
1: ഓക്കെ, അപ്പൊ
2: രണ്ട് മക്കളാണ്.
1: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ഇല്ല, കഴിച്ചിട്ടില്ല. ഞങ്ങളിത് പാട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്.
1: ഇത് കഴിഞ്ഞിട്ട് വേണല്ലേ കഴിക്കാൻ.
2: കുട്ടിയുണ്ട്, കുട്ടിയാണ് എടുത്തത്.

0: തന്നത്.
1: ഓ ഓക്കെ, അപ്പൊ ചേച്ചി പാട്ട് കേട്ടാലോ, നമ്മുടെ സമയം ഇങ്ങനെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ,
0: അപ്പൊ വലിയ സന്തോഷമുണ്ട്.
1: ഓക്കെ, താങ്ക് യു, സംസാരിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.
0: ആയിക്കോട്ടെ.

0: ഉച്ച സമയത്ത് നല്ല ഒരു ഊണും കഴിച്ച് ഉറങ്ങാൻ പറ്റിയൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ഗാനോത്സവത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ലോക ഫുട്ബോൾ മാമാങ്കം നടക്കുന്നൊരു ഈ ഒരു വേളയിൽ നമ്മുടെ ശ്രോതാക്കളിൽ 4 അർജൻറ്റീന ഫാൻസും 2 ബ്രസീൽ ഫാൻസും 1 ജർമ്മൻ ഫാനുമാണ് ഇന്ന് കോൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫുട്ബോൾ അങ്ങനെ നടക്കട്ടെ, ആവേശം അതുപോലെ തന്നെ തുടരട്ടെ. എല്ലാവർക്കും വിളിച്ച എല്ലാവർക്കും നന്ദി. മെസ്സേജ് അയച്ചിട്ടുള്ള പങ്കെടുക്കാൻ പറ്റാത്തവർക്കും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെയുണ്ടായിരുന്നത് സുജാ കൃഷ്ണൻ.
1: തൽസമയ ഫോണിൻ പരിപാടി.
0: ഇപ്പോൾ മിഡ് ഡേ ന്യൂസ് കേൾക്കാം.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം നരേഷ് മാഗോ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: Prime Minister Narendra Modi begins his two-nation Europe visit with engagements in Nice, France to inaugurate Bharat Innovates 2026 jointly with French President Emmanuel Macron in a short while. Bilateral talks with President Macron to review progress in India-France special global strategic partnership to be held later today. 7 people killed in separate lightning strikes in Jharkhand since yesterday. Southwest monsoon to advance into parts of Karnataka, Telangana, Andhra Pradesh, Odisha and South Chhattisgarh in next 2 to 3 days. Over 5,000 Bharatanatyam dancers create Guinness World Record for the largest Bharatanatyam dance lesson in Colombo. And in ICC Women's T20 World Cup, India to begin campaign against Pakistan in Birmingham this evening. Prime Minister Narendra Modi will inaugurate Bharat Innovates in Nice in a short while from now alongside French President Emmanuel Macron. The flagship event being held under the India-France Year of Innovation will bring together more than 120 Indian startups, global investors, technology leaders and entrepreneurs showcasing India's rapidly expanding innovation ecosystem. Later in the day, Prime Minister

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഭീഷ്മർ എന്ന ചിത്രത്തിനു വേണ്ടി ധന റാസിക് പാടിയ ഗാനം, ഒ എം കരുവാരക്കുണ്ടിന്റെ വരികൾ, കെ എ ലത്തീഫിന്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം. ചിത്രം പാർത്ഥൻ കണ്ട പരലോകം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ.

ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബ്രസീൽ മൊറോക്കോ മത്സരം ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ സമനിലയിൽ പിരിഞ്ഞു. ഓരോ ഗോളുകളാണ് ഓരോ ടീമും നേടിയത്. 21 മിനിറ്റിൽ സൈബരിയിലൂടെ ബ്രസീലിനെ ഞെട്ടിച്ച് മൊറോക്കോ ലീഡ് നേടി. ഇതോടെ കൂടുതൽ ഉണർന്നു കളിച്ച ബ്രസീൽ കൂടുതൽ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ സമനില ഗോൾ മാത്രം വന്നില്ല. 32 മിനിറ്റിലാണ് ബ്രസീലിന്റെ ഊഴം വന്നത്. റയൽ മാഡ്രിഡ് സ്റ്റാർ താരം വിനീഷ്യസ് ആണ് ബ്രസീലിന് സമനില ഗോൾ സമ്മാനിച്ചത്. ഗ്രൂപ്പ് സിയിൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതമായി. ബ്രസീൽ സ്റ്റാർ സ്ട്രൈക്കർ നെയ്മർ പുറത്തായിരുന്നു. 54% പന്ത് കൈവശം വെക്കാൻ കഴിഞ്ഞെങ്കിലും വിജയം നേടാനായില്ല. ഓരോ ഗ്രൂപ്പിൽ നിന്നും 1-ഉം 2-ഉം സ്ഥാനക്കാരാണ് അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടുന്നത്. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരവും സമനിലയിൽ പിരിഞ്ഞു. മലയാളി താരം തഹസിൻ മുഹമ്മദിന് അവസരം ലഭിച്ചില്ല. 90 മിനിറ്റും ഒരു ഗോളിന് മുന്നിട്ടു നിന്നതിനു ശേഷം ഇഞ്ചുറി സമയത്ത് വഴങ്ങിയ ഗോളിനാണ് സ്വിസ് വിജയം കൈവിട്ടത്. 17 മിനിറ്റിൽ എംബോളോ പെനൽറ്റിയിലൂടെ സ്വിസ്സിനെ മുന്നിലെത്തിച്ചു. ഗോൾ മടക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ലീഡ് ഉയർത്താൻ സ്വിസ്സും പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഗോൾ പിറന്നില്ല. നിശ്ചിത 90 മിനിറ്റും കഴിഞ്ഞിട്ടായിരുന്നു ഖത്തറിന്റെ ഭാഗ്യ ഗോൾ പിറന്നത്. ഇഞ്ചുറി ടൈമിൽ ഗോൾ നേടിയ മുഹൈമാണ് ഖത്തറിന്റെ ഭാഗ്യ താരമായത്. മലയാളി താരം ഖത്തർ സ്ക്വാഡിൽ ഇടം പിടിച്ചതോടെ മലയാളികളുടെ ശ്രദ്ധ ഖത്തർ ടീമിലും ഇടം പിടിച്ചു. എന്നാൽ മലയാളികൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല. ആദ്യ മത്സരത്തിൽ താഹസിന് അവസരം ലഭിച്ചില്ല. വരും മത്സരങ്ങളിൽ മാറ്റമുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ ചരിത്രത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും. ഗ്രൂപ്പ് ബിയിൽ ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് നേടി പട്ടികയിൽ ഇടം നേടി. ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ ഓസ്ട്രേലിയ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തുർക്കിയെ തകർത്തു. 27 മിനിറ്റിൽ ഇറാങ്കുണ്ട, 75 മിനിറ്റിൽ മെഡ്കാൾഫ് എന്നിവരാണ് ഗോൾ നേടിയത്. 63% ബോൾ കൈവശം വെച്ച തുർക്കിക്ക് പക്ഷേ ഗോൾ നേടാനായില്ല. ഒരുപാട് അവസരങ്ങൾ തുറന്നെങ്കിലും ഗോൾ മാത്രം മാറി നിന്നു. കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ ഓസ്ട്രേലിയക്കായി. ഇന്ന് രാത്രി 10:30 കരുത്തരായ ജർമ്മനി കുരസവോയെ നേരിടും. 2014 ലോക കിരീടം നേടിയതിനു ശേഷം ലോക ഫുട്ബോളിൽ കാര്യമായ ചലനങ്ങൾ നടത്താത്ത ജർമ്മനി ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് അമേരിക്കയ്ക്ക് വിമാനം കയറിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഇയിലെ ഈ മത്സരം ജർമ്മനി വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇന്ന് രാത്രി 1:30 ഗ്രൂപ്പ് എഫിൽ മികച്ചൊരു മത്സരം കാണാനാകും. കരുത്തരായ നെതർലാൻഡ് ഏഷ്യൻ പ്രതീക്ഷയായ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും രാവിലെ

0: 7:30 സ്വീഡൻ ടുണീഷ്യയെയും നേരിടും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. മധുരം എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബ് പാടിയത്.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം അഫ്സൽ, വിധു പ്രതാപ്, റിമി ടോമി, സയനോര എന്നിവർ പാടിയത്. ചിത്രം നോട്ട്ബുക്ക്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ രചന, മേജർ ജോസഫ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ഇപ്പോൾ സമയം 5 മണി. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഇനി കേൾക്കാം താളവാദ്യം, ശുഗപുരം രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്.

0: ശുഗപുരം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച താളവാദ്യമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
0: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഇനി കേൾക്കാം ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ഷാൻ, കൈലാസ്കർ എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ഫനാ.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ശൈലേന്ദ്ര സിംഗ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത് ചിത്രം ബോബി.

0: പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇന്ന് പാട്ടി വേണം,
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ഇരുപതിന് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: കഥകൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,000

0: its best in Birmingham this evening. The match is scheduled to start at 7 p.m. Indian time. Women in blue have dominated this rivalry in women's T20 internationals, winning 13 of the 16 matches against Pakistan. In the upcoming week, domestic markets are expected to take directions from a series of high-impact global events and key domestic economic data releases. Investors will closely track the U.S. Federal Reserve's policy meeting outcomes, the Bank of Japan's interest rate decision, developments around the potential U.S.-Iran peace agreement, and movements in crude oil prices. Market participants will also watch India's wholesale inflation data for May, along with other key macro indicators, including employment figures, import-export data, and the country's foreign exchange reserves. And with that, we end this news bulletin.
1: Agashavani. Jilla Vrittantham. Inna Thiruvananthapuram Jilla. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ജില്ലയുടെ വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടമായി വിവരങ്ങൾ ഓൺലൈനിൽ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ മാസം 16 മുതൽ 30 വരെ നടക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ സർക്കാർ പരിചരണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. ഏകദേശം 8 ദിവസം പ്രായവും 4.57 കിലോഗ്രാം ഭാരവും 49 സെന്റിമീറ്റർ ഉയരവുമുള്ള ആൺകുഞ്ഞിന് അൻപ് എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ എത്തുന്ന 8-ാമത്തെ കുഞ്ഞാണ് അൻപ്. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ ശില്പശാലയായ വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മന്ത്രി CP ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവാക്കളുടെ മാനസികാരോഗ്യവും വൈകാരിക ക്ഷേമവും ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ലെറ്റ്സ് ലിവ് NGOയും സംയുക്തമായി സംഘടിപ്പിച്ച അൺഫിൽട്ടേഡ് പദ്ധതിയുടെ 1-ാം സീസൺ സമാപിച്ചു. യുവതലമുറയ്ക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും സഹായം തേടാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കുരങ്ങ്, മയിൽ തുടങ്ങിയ വന്യജീവികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനായി പഞ്ചായത്ത് തല പ്രാദേശിക റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ച് പരിശീലനം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശാസ്തമംഗലം കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ AA റഷീദ് ഹർജികൾ പരിഗണിച്ചു. പൊഴിയിലെ മണൽ നീക്കൽ, പുലിമുട്ട് നിർമ്മാണം തുടങ്ങി മുതലപ്പൊഴിയിലെ വിവിധ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും

0: സാമുദായിക നേതാക്കളുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ പുനഃസ്ഥാപിക്കുക, ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക, ഹാർബർ വൃത്തിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശകരമായി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 10,000 ചതുരശ്രയടി വരുന്ന പടുകൂറ്റൻ പോസ്റ്റർ മന്ത്രി രമേശ് ചെന്നിത്തല അനാച്ഛാദനം ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകളുടെ സമയം. ഇന്ന് 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. 10:45 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ലളിതഗാനം. നാളെ കാലത്ത് 6:00 വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. കാവ്യാഞ്ജലി, തുടർന്ന് പ്രഭാതഗീതം. യേശുദാസ്, ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയത്. തുടർന്ന് കേൾക്കാം ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 കേൾക്കാം ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില.

8:30 ആർട്ട് കഫേ. തുടർന്ന് കേൾക്കാം ലളിത ഗാനങ്ങൾ. സിബല്ല സദാനന്ദൻ, ചെങ്ങന്നൂർ ശ്രീകുമാർ, ടി ഡി ആശാലത എന്നിവർ പാടിയത്. 9:00 സുവർണ മലരുകൾ, 9:30 നാടകഗാനം, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 12:10, 12:40 കേൾക്കാം എവർഗ്രീൻ ഡ്യുയറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം, 5:00 തോറ്റം പാട്ടുകൾ കൃഷ്ണപെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ചത്. തോറ്റമ്പാട്ടുകൾക്ക് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. നാളെ വൈകിട്ട് 5:30 കേൾക്കാം ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ജില്ലാ വൃത്താന്തം. വയലും വീടും 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ 7:35 എവർഗ്രീൻ ഡ്യുയറ്റ്സ്, 8:00 ചലച്ചിത്രഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. ഒൻപത് 15 കേൾക്കാം വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്രഗാനങ്ങൾ.

ലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:27. അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ.

0: जयं प्राप्य ग्रुप सी मध्ये अग्रस्थानं प्राप्नोत्। तस्मिन्नेव समूहे अन्यत्र पञ्चवारक विजेता ब्राजील देशः न्यू जर्सी नगरे मोरक्को देशेन सह एकैकाङ्काभ्यां समाङ्कीय स्थानं अवाप्नोत्। क्रिकेट क्रीडायां भारतम् अद्य वर्मिंघम नगरस्य एजवास्टन नगरे ग्रुप ए क्रीडायां चिरप्रतिद्वन्दिना पाकिस्तानेन सह स्वस्य आईसीसी महिला टी ट्वेंटी विश्वकप इति अभियानस्य आरम्भं करिष्यति। क्रीडा सायं सप्तवादनतः आरप्स्यते। महिला टी ट्वेंटी अन्ताराष्ट्रिय क्रीडायां भारतस्य आधिपत्यम् आसीत्। उभयपक्षयोः मध्ये क्रीडितेषु षोडश स्पर्धासु त्रयोदश स्पर्धाः भारतेन विजिताः सन्ति इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ? കാണട്ടെ. വോ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
6: ഓ, ഐ നോ.
5: ആർ ബി ഐ പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
10: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
9: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ

0: എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. കെഎസ്ആർടിസിയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച കെഎസ്ആർടിസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
2: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാൻഡ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിനു മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US President Donald Trump സമൂഹമാധ്യമത്തിൽ അറിയിച്ചു.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: ബ്രഹ്മദത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേട്ടോളൂ. യൂസഫലി കേച്ചേരിയുടെ രചന, എസ് പി വെങ്കടേഷിന്റെ ഈണം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പേരും മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
3: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
2: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
3: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
2: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
0: റിയൽ എഫ്എമ്മിൽ ഗാനകേളി തുടരുന്നു. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, SP വെങ്കിടേഷിന്റെ ഈണം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഗാനകേളിയിൽ ഇനി എഴുത്തച്ഛൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

ಗಾನಕೇಳಿ ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 7 മണി. എഫ് എം പ്രധാന വാർത്തകൾ.

ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 7 മണി. എഫ് എം പ്രധാന വാർത്തകൾ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K. മുരളീധരൻ. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. യൂട്യൂബ് യോഗ തത്സമയ പരിപാടിയിൽ ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് ലോക റെക്കോർഡ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായുള്ള ആഗോള തത്സമയ യോഗ പരിപാടിയിൽ പങ്കെടുത്തത് 4.35 ലക്ഷം പേർ. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ T20 ലോകകപ്പിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യുറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 200,000+ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കാ നൌജവാൻ എക് നയേ മൈൻഡ് സെറ്റ് കെ സാത്ത് മാനവതാ കേ ഹിത് മേ സമസ്യാവോ കേ സമാധാൻ ഡൂൻഡ് റഹാ ഹൈ ഓർ ഹമാരേ നൌജവാനോ കേ വേൾഡ് ക്ലാസ് സൊല്യൂഷൻസ് കോ ഗ്ലോബൽ സ്റ്റേജ് പർ ലാനേ കാ മാധ്യമ ഹി ഹൈ ഭാരത് ഇന്നോവേറ്റ്സ്.
0: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യമന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ JP നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1st ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് 1st ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്.

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
2: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0 സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന 50th ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ജാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഢ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായി ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രായേലുമായുള്ള

സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ജനനി ജന്മഭൂമി എന്ന നാടകത്തിൽ ആൻഡ്രോസിയോ പാടിയത് ONV യുടെ വരികൾ ദേവരാജന്റെ ഈണം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു നാടകഗാനം കതിരുകാണാ കിളി എന്ന നാടകത്തിൽ നിന്ന് എ പി കോമള പാടിയത്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇനി കേൾക്കാം മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിന് വേണ്ടി, ക്ഷമിക്കുന്ന നാടകത്തിന് വേണ്ടി ജോർജ് കെ എസ് പാടിയത്. ഒ എൻ വിയുടെ വരികൾ, ദേവരാജിന്റെ ഈണം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഒ എൻ ബി എഴുതി, ദേവരാജന് ഈണം നൽകി, കെ എസ് ജോർജ് പാടിയ നാടകഗാനം, നാടകം സർവേ കല്ല്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഇനി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം.

സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 4,30,31 പേർ. കേരളത്തിൽ

അമേരിക്കയും ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവിയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10:00.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ തുടരുന്നു. പി സുശീല പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം നാടൻ പെണ്ണ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്
2: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി
3: കിച്ചൺ അപ്ലയൻസുകളിൽ 70% ഇൻവെർട്ടർ ബാറ്ററി

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
2: സുവർണ മലരുകൾ
3: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, ശ്യാമീണ നൽകി, യേശുദാസും ജാനകിയും പാടിയത്, ചിത്രം അശ്വരഥം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പേരും മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
3: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
2: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
3: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
2: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
4: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സുവർണ മലരുകൾ,
8: റിയൽ എഫ് എം ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 20:06. സുവർണ മലരുകൾ തുടരുന്നു. കാണാമറയത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇനി നീല പൊന്മാൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം, വയലാറിന്റെ വരികൾ സലിൽ ചൗധരിയുടെ ഈണം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സുവർണ മലരുകൾ
3: ബിച്ചു തിരുമലയും ശ്യാമു ഒരുക്കി സുശീല പാടിയ ഗാനമാണിനി ചിത്രം കൈതപ്പൂ.

0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ
3: 77% ഓഫിൽ ഹോം തിയേറ്റർ,
2: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
3: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
2: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജയചന്ദ്രൻ പാടിയൊരു ഗാനം ലക്ഷ്മി എന്ന ചിത്രത്തിൽ നിന്ന്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജൻ്റെ ഈണം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സുവർണ മലരുകൾ.
3: ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം കേട്ടോളൂ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും.

0: ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇനി കേൾക്കാം ഊഞ്ഞാൽ എന്ന ചിത്രത്തിൽ മാധുരിയും സംഘവും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ദേവരാജന്റെ ഈണം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഏതിൻ തോട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, സത്യൻ അന്തിക്കാടിന്റെ രചന, ശ്യാമിന്റെ ഈണം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സുവർണ മലരുകളിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം ചിത്രം ചാമരം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ ഈണം.

ഇനി കേൾക്കാം പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ രവീന്ദ്രന്റെ ഈണം.

0: സുവർണ മലരുകൾ.
1: ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
2: ഗുഡ് ഈവനിംഗ്, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ എം നിഷിത് കുമാർ വിത്ത് ദ ന്യൂസ് അറ്റ് 9. The headlines. Prime Minister Narendra Modi and French President Emmanuel Macron hold delegation level talks at historic Villa Carolus at Nice. Focus on expanding special global strategic partnership between two countries across key sectors. Both leaders jointly inaugurate Bharat Innovates

0: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: TNC apply.
2: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. ഓർമ്മകളുടെ സാക്ഷികൾ. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
3: ഒരു എക്സ്റേ ഷീറ്റ്, ഒരു ചെറിയ നോട്ട് ബുക്ക്, അല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം, അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഒരു പെട്ടി.

ഇങ്ങനെ ഉള്ള വസ്തുക്കൾ ഒരാളെ സംബന്ധിച്ച് ഓർമ്മ വസ്തുവായി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയെ പ്രതിനിധീകരിക്കുന്ന വസ്തുവായി മാറുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചത് കുറച്ചു നാൾ മുമ്പ് ബാംഗ്ലൂരിൽ മാപ്സ് ആർട്ട് ഗാലറിയിൽ ഇന്ദു ആന്റണി ക്യൂറേറ്റ് ചെയ്ത് നടത്തിയ ഒരു പ്രദർശനത്തിൽ നിന്നാണ്. ഓർമ്മകളും വസ്തുക്കളും എന്നായിരുന്നു ആ പ്രദർശനത്തിൻ്റെ പേര്. 20 സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ചതായി കരുതുന്ന വസ്തുക്കളുടെ പ്രദർശനമാണ് അവിടെ നടന്നിരുന്നത്. നാം വിചാരിക്കുന്നത് പോലെ അത് കോഹിനൂർ രത്നമോ അത്തരത്തിൽ വിലപിടിച്ച സാധനങ്ങളൊന്നുമായിരുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ വന്നു ചേർന്ന ചിലപ്പോൾ ഒരു ചെറിയ സമ്മാനമായി, ചിലപ്പോൾ ഒരു വേദനയുടെ ഓർമ്മയായി, ചിലപ്പോൾ മകന് വന്ന അസുഖത്തിൻ്റെ കാര്യങ്ങളാണ് ആ സ്ത്രീകൾ ഓർമ്മ വസ്തുക്കളായി സൂക്ഷിച്ചിരുന്നത്. ഈ പ്രദർശനത്തിൽ എക്സ്റേ ഷീറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഫർസാന അലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ക്യൂറേറ്റർക്ക് ഈ എക്സ്റേ ഷീറ്റ് ലഭിക്കുന്നത്. അവരുടെ മകൻ അസ്കർ അലി എന്ന് പറയുന്ന എക്സ്റേ എടുക്കുന്ന സമയത്ത് 6 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വയറ്റിലേക്ക് അറിയാതെ ഒരു കാന്തത്തിൻ്റെ കട്ട വിഴുങ്ങുകയാണ്. ആ കാന്തക്കട്ടയുടെ എക്സ്റേ ആണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ കാന്തം ഡോക്ടർമാരടുത്ത് കൊണ്ടുപോകുമ്പോൾ കാന്തം കിടക്കുന്ന പൊസിഷൻ, എവിടെയാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഈ കാന്തം ഉള്ളത്, അത് രേഖപ്പെടുത്തിയിട്ടുള്ള എക്സ്റേകളാണ് ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നത്. ഒരമ്മയെ സംബന്ധിച്ച് തൻ്റെ മകൻ പെട്ട വളരെ ആപൽക്കരമായ ഒരവസ്ഥയുടെ രേഖയാണ് ആ എക്സ്റേ ഷീറ്റ്. പിന്നീട് ഈ കുട്ടിയെ ഡോക്ടർമാർ രക്ഷിച്ചു. ആ ഒരു കാലത്ത് താൻ അനുഭവിച്ച മാനസികമായ പീഡയുടെ ഒരടയാളമായി, തൻ്റെ മകനോടുള്ള സ്നേഹത്തിൻ്റെയും ആ മകനെ താൻ പരിചരിച്ചതിൻ്റെയും ഒക്കെ ഓർമ്മയായും ആണ് ആ എക്സ്റേ ഷീറ്റ് ഫർസാന സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെ നാം വളരെ പ്രധാനമെന്ന് കരുതുന്ന വസ്തുക്കളെ പോലെ തന്നെ, ഉദാഹരണത്തിന് നാം ചരിത്ര തലങ്ങളിലൂടെ നടക്കുമ്പോൾ കാണുന്ന വിജയസ്തംഭങ്ങൾ, കോട്ടകൊത്തളങ്ങൾ, അവയുടെ എല്ലാം ഉള്ളിൽ പലതരം വസ്തുക്കൾ ഒക്കെ നാം കാണാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് താനും. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എക്സ്റേ ഷീറ്റ് അതല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ പ്രദർശനത്തിൽ നിന്നാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 40 വർഷത്തിലധികമായി യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. പലയിടങ്ങളിൽ പോയിട്ടുണ്ട്, പലതരം വസ്തുക്കൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ യാത്രയിൽ നാം 3 കാര്യങ്ങൾ കാണുന്നു. നാം സ്ഥലങ്ങൾ, ഭൂപ്രദേശങ്ങൾ കാണുന്നു. രണ്ടാമതായി അത്തരം ഭൂപ്രദേശങ്ങളിലെ മനുഷ്യരെ കാണുന്നു, അവരുടെ സംസ്കാരത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. മൂന്നാമതായി ഓരോ യാത്രയിലും നാം പലതരം വസ്തുക്കൾ കാണുന്നു. വസ്തുക്കൾ അചേതനങ്ങളാണ് എന്ന് നമുക്കറിയാം, അവയ്ക്ക് ജീവനില്ല. പക്ഷെ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യരുടെ കഥയിൽ, മനുഷ്യരുടെ ചരിത്രത്തിൽ, മനുഷ്യരുടെ സഹനത്തിൻ്റെ, മനുഷ്യരുടെ ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാറുന്നത് എന്നതിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതലായി തിരിഞ്ഞു നോക്കാറുണ്ട്. അതിനുള്ള കാരണം ബാംഗ്ലൂരിൽ ഞാൻ കണ്ട ആ പ്രദർശനമായിരുന്നു എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഡൽഹിയിൽ ഗാന്ധി മ്യൂസിയത്തിൽ പോകുന്നു എന്ന് കരുതുക. അവിടെ നമ്മൾ ഗാന്ധി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കാണുന്നു. അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നൂൽ നൂറ്റിരുന്ന ചർക്ക, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണട, പാദരക്ഷകൾ, അദ്ദേഹം കിടന്നിരുന്ന വളരെ ലളിതമായ കിടക്ക, ഇങ്ങനെയുള്ള പല വസ്തുക്കളും നമുക്ക് അവിടെ കാണാം. ആ വസ്തുക്കളിൽ നിന്ന് നാം ഗാന്ധിയെക്കുറിച്ച് കൂടുതലായോ അല്ലെങ്കിൽ ഗാന്ധിയെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ശിവഗിരിയിൽ പോകുമ്പോൾ നാം നാരായണഗുരു ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണുന്നു. അത് നാരായണഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് താല്പര്യമുള്ള ഒരാൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വസ്തുക്കൾ എന്ന് പറയുന്നത് അത് വളരെ വില കൂടിയ വസ്തുക്കളാകണമെന്നില്ല, വളരെ സാധാരണവും ലളിതവുമായ വസ്തുക്കൾ വരെ മനുഷ്യ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാന്തിനികേതനിൽ പോയി ടാഗോറിൻ്റെ മ്യൂസിയം കാണുമ്പോൾ ടാഗോർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും നമ്മൾ അവിടെ കാണുന്നു. ടാഗോറിൻ്റെ കരസ്പർശമേറ്റ, അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രദർശനം നമുക്കവിടെ കാണാം. ഇത്തരത്തിൽ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യൻ്റെ വൈയക്തിക സന്ദർഭങ്ങളിൽ, മനുഷ്യൻ്റെ വികാര വിനിമയങ്ങളിലെല്ലാം ഇടപെട്ടത് എന്ന് അറിയാനായി വസ്തുക്കൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ആ വസ്തുക്കളൊക്കെ, അവയ്ക്ക് ജീവനില്ല എന്ന് പറയാമെങ്കിലും അവ നമ്മളോട് അവയുടെ കഥ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നാം അത് കാണുന്നു.

0: മുഗൾ കാലഘട്ടത്തിലെ ചില വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നിടത്ത് നമ്മൾ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കാണുന്നു. രണ്ട് ലോകയുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പല മ്യൂസിയങ്ങളിൽ നാം യുദ്ധസമയത്ത് ഉപയോഗിച്ച പല വസ്തുക്കളും കാണുന്നു. മനുഷ്യരാശിയുടെ ജീവിതത്തിൽ ഉടനീളം വസ്തുക്കളും ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. സരയാവോയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള സെബ്രിനിക്ക മെമ്മോറിയൽ മ്യൂസിയത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഒരു പറ്റം ഷൂസുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം താക്കോലുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം വസ്ത്രങ്ങളാണ്. എന്താണ് ഇവയുടെ പ്രാധാന്യം? ഇതിൻ്റെ സന്ദർഭം എന്താണ്? സെബ്രിനിക്കയിൽ ഒരു വലിയ കൂട്ടക്കൊല നടക്കുന്നുണ്ട്. 80-കളുടെ ഒടുവിൽ 90-കളുടെ ആദ്യത്തിൽ അവിടെ നിന്ന് സംഘർഷങ്ങളുടെ ഭാഗമായി ബോസ്നിയാക്കുകളെ സെർബുകൾ കൊല്ലുകയാണ്. ബോസ്നിയാക്കുകൾ മുസ്ലിങ്ങളാണ്, സെർബുകളാണ് ഇവരെ കൊല്ലുന്നത്. വംശീയ കൂട്ടക്കൊലയാണ് നടക്കുന്നത്. ആ കൊല്ലപ്പെട്ടവരെ അതിരഹസ്യമായി സെബ്രിനിക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള വനപ്രദേശങ്ങളിൽ കൊണ്ടുപോയി അടക്കുകയാണ് ചെയ്തത്. അത് പുറത്താരും അറിയില്ലെന്നാണ് സെർബുകൾ വിചാരിച്ചത്. എന്നാൽ അത് പുറത്തറിഞ്ഞു. പിൽക്കാലത്ത് അത് എല്ലാം ആ മൃതദേഹങ്ങൾ അടക്കിയ സ്ഥലങ്ങളിൽ കൂട്ടക്കുഴിമാടങ്ങളെല്ലാം കുഴിച്ചെടുത്തു. അതിൽ നിന്ന് മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതെല്ലാം ആ മനുഷ്യരുടെ ബന്ധുക്കൾ ആരെങ്കിലും സഹോദരനോ സഹോദരിമാരോ അങ്ങനെ അല്ലെങ്കിൽ മക്കളോ ഒക്കെയുള്ള അവരുടെ രക്ത സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റ് നടത്തി ഓരോ മൃതദേഹവും ഇന്നയാളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം വീണ്ടും കവറടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. സമീപകാലത്തൊന്നും, പ്രത്യേകിച്ച് കഴിഞ്ഞ 120-ാം നൂറ്റാണ്ടിലൊന്നും ലോകത്ത് കേട്ടിട്ടേയില്ലാത്ത ഒരു സംഭവമാണ് സെബ്രിനിക്കയിൽ നടന്നത്. ഈ മനുഷ്യരെ അങ്ങനെ തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്തത്. മരിച്ചവർക്ക് കൊടുക്കേണ്ട യാതൊരു ബഹുമാനവും കൊടുക്കാതെയാണ് ഇവർ ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഈ 3 വസ്തുക്കളും പല കാര്യങ്ങളും അവിടെ ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ 3 വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും. കാരണം എങ്ങനെയാണ് ഹിംസയുടെ മാരകമായ രീതിയിലുള്ള ഹിംസ അവിടെ പ്രയോഗിക്കപ്പെട്ടത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ആ 3 വസ്തുക്കൾ അവിടെ നിലനിൽക്കുന്നത്. അവരെങ്ങനെ കൊല്ലപ്പെട്ടു, അവർ അന്ന് അനുഭവിച്ച പീഡ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ഇന്ന് അചേതനമായ ജീവനില്ലാത്ത ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും സംസാരിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് മനുഷ്യരാശിയെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച് ചേതനയുള്ള വസ്തുക്കളെപ്പോലെ തന്നെ ചിലപ്പോൾ അചേതനങ്ങളായ വസ്തുക്കൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇന്ന് 40 വർഷത്തെ യാത്രാകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓരോരോ വസ്തുക്കളുടെയും പ്രാധാന്യത്തെ, വളരെ ചെറുത് അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്തത് എന്ന് കരുതിയ വസ്തുക്കൾക്ക് പോലും എന്തുമാത്രം പ്രാധാന്യം ലഭിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ്.
1: ഓർമ്മകളുടെ സാക്ഷികൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം അനുഭൂതി. MD രാജേന്ദ്രൻ്റെ രചന, ശ്യാമിൻ്റെ ഈണം.

0: പുറത്ത് എന്ത് മഴയാ?
1: ഇന്ന് നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: 103.6 Real FM.
1: നവപൂജിതം നാടകം അവസാന ഭാഗം. രചന പദ്മിനി എൻ എം ചിട്ടിക്കുളം. പങ്കെടുക്കുന്നവർ: സാവിത്രി ശ്രീധരൻ, നിലമ്പൂർ ആയിഷ, എ എൻ ജഷിതകുമാരി, സി കെ ആശാലത, മണിയൂർ രവി, പ്രദീപ് ഗോപാൽ. സംവിധാനം: മാത്യു ജോസഫ്.
2: വൃദ്ധ മാതാപിതാക്കളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത യുവതലമുറയുടെ കഥയാണ് നവപൂജിതം. ഭർത്താവിന്റെ അമ്മയെ ഒരു ശല്യമായി കണ്ട അലീന എന്ന വീട്ടമ്മയ്ക്ക് അവരെ കൊല്ലാനുള്ള വഴിയുപദേശിച്ചു കൊടുക്കുകയാണ് നർമ്മദ എന്ന സുഹൃത്ത്. അതിൻപ്രകാരം കുടുംബസുഹൃത്തായ ഡോക്ടറെ സമീപിക്കുന്ന അലീന അമ്മായി അമ്മയെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ട മരുന്നുകൾ ആവശ്യപ്പെടുന്നു. മനസ്സില്ല മനസ്സോടെ മരുന്ന് നൽകുന്ന ഡോക്ടർ അമ്മയോടും മറ്റുള്ളവരോടും സ്നേഹപൂർവ്വം പെരുമാറണമെന്ന നിബന്ധനയും വയ്ക്കുന്നു. ഇനി തുടർന്ന് കേൾക്കാം നവപൂജിതം.
3: ഹലോ.
4: ഹലോ.
3: ആ നർമ്മദ.
4: ആ അലീന, എങ്ങനെയൊക്കെയായി കാര്യങ്ങൾ? ഡോക്ടർ അങ്കിളിനെ കണ്ടോ? നീ ഇങ്ങോട്ട് വിളിക്കൂന്ന് കരുതി.
3: ആ കണ്ടു.
4: എന്നിട്ട്? നമ്മുടെ ഉദ്ദേശം തെറ്റിയില്ലല്ലോ.

0: പക്ഷേ
1: ഇനി എന്തിനാ ഈ പക്ഷേ?
0: എന്തിനെന്ന് ചോദിച്ചാ എന്ത് മറുപടിയാ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നർമ്മദ. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല്.
1: നീ എന്താ അലീന ഇങ്ങനെ ഒരു കാര്യത്തിനായി ഇറങ്ങി? ഇനി അത് വിജയിക്കുന്നതുവരെ മറ്റു ചിന്തകളൊന്നും വേണ്ട.
0: എന്നാലും
1: ആകെ നനഞ്ഞില്ലേ, ഇനിയൊന്ന് മുങ്ങി നിവരാൻ നോക്ക്. ഷോ, ചോദിക്കാൻ മറന്നു, ശ്രീകുമാറും അമ്മയും വീട്ടിലില്ലല്ലോ?
0: ഇല്ലില്ല, ശ്രീയേട്ടൻ ഓഫീസിലാ. അമ്മ ആയിഷമ്മയെ കാണാൻ പോയതാ. ആ പിന്നെ നർമ്മദ, ഇതിൽ നിന്ന് പിന്മാറാൻ അങ്കിൾ എന്നെ ഒരുപാട് ഉപദേശിച്ചു. എന്റെ നിർബന്ധത്തിനൊടുവിലാണ് അങ്കിൾ.
1: എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായല്ലോ, പിന്നെന്താ?
0: ശ്രീയേട്ടനോട് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഈ കാര്യത്തിന്റെ ഒരു ധ്വനി എങ്ങാൻ ശ്രീയേട്ടൻ അറിഞ്ഞാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എനിക്കിപ്പോ എല്ലാരും പേടിയാ.
1: അലീന, ഇതിനൊക്കെ ആത്മധൈര്യമാണ് വേണ്ടത്. നിന്റെ നന്മയെ കരുതിയാ ഞാനിതൊക്കെ.
0: നീ തന്ന ധൈര്യവും ഉപദേശങ്ങളുമാ എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്.
1: അത് നിനക്ക് ഗുണം മാത്രമേ ചെയ്യൂ. ഏതായാലും ഇന്ന് രാത്രിയിൽ തന്നെ തുടങ്ങിക്കോ.
0: ഇന്ന് രാത്രിയോ?
1: അതെ, രാത്രി ഭക്ഷണത്തിലാവുന്നതാ നല്ലത്. അലീന, അലീന, നീ എന്തോ ഒന്നും പറയാത്തത്.
0: ഞാൻ കേൾക്കുന്നുണ്ട്.
1: ഡോക്ടറെങ്കിലും നിനക്ക് സപ്പോർട്ടായി നിന്നില്ലേ? ഇനി താമസിപ്പിക്കണ്ട.
0: ശ്രീയേട്ടൻ എത്തിയെന്ന് തോന്നുന്നു.
1: ആ ശരി ശരി, നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം.
0: ശരി.

0: ഇതാ ഇപ്പൊ ഡോക്ടറെ കണ്ടു വന്നേ ഉള്ളൂ.
1: ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി തിരക്കുള്ളവർ സ്ത്രീകളാണെന്ന് പറഞ്ഞു വരികയായിരിക്കും അമ്മ.
0: ശമ്പളം വാങ്ങിക്കൊണ്ടുവന്നാ മാത്രം മതിയോ? വീട് വീടാവണമെങ്കിൽ സ്ത്രീകൾ തന്നെ വേണം.
1: ഓ, ശമ്പളമൊന്നുമില്ലാതെ വെറും ഭക്ഷണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരുന്നവരാണ് പെണ്ണുങ്ങൾ എന്നായിരിക്കും അമ്മയുടെ ഭാഷ്യം.
0: അങ്ങനെ വഴിക്ക് വന്നൂട്ടെ നിനക്ക്. മോളെ, ശ്രീക്കുട്ടൻ വന്നൂട്ടോ, ഊണെടുത്തു വെച്ചോളൂ.
1: അല്ലെങ്കിലും ഒരാളുടെ പക്ഷം ചേർന്നുള്ള സംസാരമാണ് അമ്മയ്ക്ക് എപ്പോഴും.
0: ഇവിടെ പക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല, ഭരണപക്ഷം മാത്രമേ ഉള്ളൂ. ഒരാളിലെ നന്മയെ കാണാതെ തെറ്റുകളും പോരായ്മകളും മാത്രം കാണാൻ ശ്രമിക്കരുത് ശ്രീക്കുട്ട.
1: ഇങ്ങനെ ഒരു അമ്മയമ്മയെ കിട്ടിയതാണ് അലീനയുടെ ഭാഗ്യം.
0: മോളെ, ശ്രീക്കുട്ടൻ വന്നോട്ടോ.
2: എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, വന്നോളൂ. അമ്മ മഴ നനഞ്ഞതും ശ്രീയേട്ടൻ വന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. ആ വെയില് വന്നല്ലോ അമ്മേ. നനഞ്ഞ തുണികളൊക്കെ ഒന്നുകൂടെ വിരിച്ചിടാ അല്ലേ.
1: അലീന, അലീന,
2: എന്നെ വിളിച്ചോ?
1: ഈ കറികളൊന്നും വായിൽ വെക്കാൻ പറ്റില്ല.
2: അയ്യോ, ഉപ്പ് കൂടിയോ ശ്രീയേട്ടാ? അമ്മേ, അമ്മേ, ഒന്ന് ഇങ്ങോട്ട് വരൂ.
0: എന്താ ഇവിടെ? എന്താ ശ്രീക്കുട്ട, എന്താ ഇങ്ങനെ ഒച്ച വെക്കണത്?
2: അമ്മേ, കറിയില് ഉപ്പ്.
0: അയ്യോ, ഞാനാ കറിയിൽ ഉപ്പിട്ടത്. ഇത്തിരി കൂടി പോയതായിരിക്കും അല്ലേ.
1: ഉപ്പിട്ട് കയ്പ്പിച്ചു വെച്ചിരിക്കുന്നു. ഈ കറിയും കൂട്ടി ഉണ്ടാകുന്ന എനിക്ക് പറ്റില്ല.
0: ഉപ്പിനെവിടെ ശ്രീക്കുട്ട കയ്പ്പ്?
1: എന്നാ പുളിച്ചിട്ട് വയ്യെന്ന് പറയാം.
0: അപ്പൊ പുളിക്കെന്താ രുചി?
1: അമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
0: ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അല്ലേ. ഈ ദേഷ്യവും കോപവും ചാട്ടവും ഒക്കെ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ അല്ലേ.
1: അമ്മേ, അല്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഉപ്പ് കൂടി പോകുന്ന ദിവസം എനിക്ക് കുറച്ച് കഞ്ഞി മാറ്റി വെക്കണം.
0: കഞ്ഞിക്കും വേണ്ടടാ ഉപ്പ്. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് നീ കേട്ടിട്ടില്ലേ? അയ്യോ, ഇതാ ഇതാ മോനെ വെള്ളം കുടിക്ക്. ഭക്ഷണത്തെ ബഹുമാനിക്കാതെ വെറുതെ ഒച്ച വെച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
1: ഓ, സുഭദ്ര ശ്രീനിവാസൻ പിണങ്ങണ്ട, എല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു.
0: മോളേ വന്നോളൂ.

0: ഭക്ഷണം കഴിക്കാം.
1: അമ്മേ ഞാൻ ഇറങ്ങുന്നു. അല്ല, ഇവിടുത്തെ ഭരണപക്ഷം എവിടെ പോയി?
0: മോളെ ശ്രീകുട്ടൻ ഇറങ്ങണു.
2: ഞാനിതാ ഇവിടെ തന്നെയുണ്ട്.
0: ഓ, സമയം ഒരുപാടായി. വരൂ, നമുക്കും ഭക്ഷണം കഴിക്കാം. വരൂ.
2: വാ അമ്മേ.

0: ഇജ്ജിത് ആരെ നോക്കിക്കാ സൂദ്രേ?
1: അമ്മയും മോനും പോയിട്ട് ഒരുപാട് നേരായി.
0: ഓരെ എവിടെ പോയതാ?
1: മോന്റെ സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാനുണ്ട്.
0: ആ അതുകൊണ്ടായിരിക്കും നേരം വൈകുന്നത്.
1: എന്നാലും എത്തണ്ട സമയം കഴിഞ്ഞു.
0: ഓലിപ്പെത്തു സൂദ്രേ.
1: ആ താത്ത വന്ന കാലം നിൽക്കാതെ എങ്ങോട്ടിരിക്കേ. അല്ല ഇതെന്തായാലും തുറന്നടപ്പ്.
0: അതോ കൊറച്ച് കാലിലടിയുന്ന ഒരു വേദന. ആണി സൂക്കടനാണോന്നൊരു സംശയമുണ്ട്.
1: ഓ അതാണോ കാര്യം? ആ അതിനൊരു മുറിവൈദ്യം പറഞ്ഞുതരാ.
0: എന്താ അത്? എന്തായാലും പറയും.
1: ഈ തുരിശില്ലേ, അത് വാങ്ങി നീല നിറം പോണത് വരെ വറുത്ത് പൊടിച്ച് കോഴിമുട്ടയുടെ വെള്ളയിൽ ചാലിച്ചൊന്ന് പുരട്ടി നോക്കി. അതിന്റെ നീല നിറം പോണവരെ ചൂടാക്കണേ.
0: ഈറ്റാക്കോട്ട് മരുന്നൊക്കെ പൊരത്തിട്ട് വേറെ വല്ല സൂക്കേട് എന്തെങ്കിലും വന്നാലോ? എന്നാലും എന്റെ സൂദ്രേ, കൊറച്ച് ദിവസം മുന്നേ പറഞ്ഞുണ്ടായിരുന്നു എനിക്കിത്.
1: അതിന് ഇത്താത്തക്ക് ഈ ദുർനടപ്പുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: ആ അത് പോട്ടെ സൂദ്രേ, ഇപ്പൊ പുറത്തേക്ക് പോകുമ്പം അലീനക്കുട്ടി വന്ന് പറയും, ആശുമ്മാ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്ന് ശർദിക്കണേന്ന്, സമയമുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വരണേന്ന്. ഇച്ചേൽക്കുള്ള കുട്ടിയാണ് എന്ന് അറിയാണ്ട് നമ്മളതിനെ വല്ലാണ്ട് വെറുത്തിനു. ആ കുട്ടിന്റെ സ്വഭാവം ആകെ മാറിയിക്കണ്. അല്ലെങ്കിലും ആർക്കാ സോദരേ അന്നോട് ഭയക്കുമ്പക്കാണോ കൂടാൻ തോന്നുക?
1: ഞാൻ പറയാറില്ലേ താത്ത, മനസ്സിൽ നന്മയുണ്ട് എന്റെ കുട്ടിക്ക്. ശ്രീകുട്ടിനേക്കാൾ ശ്രദ്ധയും നോട്ടവുമാണ് അവൾക്ക് ഇപ്പൊ എന്നോട്.
0: ഞാൻ നെനച്ചത് മുഴുവനും തെറ്റായി എന്നിപ്പൊ തോന്നുക. അത് മനസ്സിലായി, ഒരു പാവം കുട്ടി തന്നെയാണ് ഓള്. ഓ പറഞ്ഞേ തീർന്നില്ല, വന്നല്ലോ മക്കള്.
1: എന്തേ മോളെ വൈകി?
2: ആ ഡോക്ടറങ്കിളിന് കാണാൻ പറ്റില്ല അമ്മേ, പിന്നെ ഇതൊക്കെ വാങ്ങാണ്ടായിരുന്നു.
0: ആ മോനുട്ടിന് എന്താന്ന് മുണ്ടാത്തത്? വല്ലാണ്ട് കുഴങ്ങിയിക്കണല്ലേ. ഉപ്പായത്തില് മണ്ണും ചളിയും ഒന്നുമില്ല, നല്ല കുട്ടിയായിട്ട് വന്നിക്കണ്.
1: ആ മോ വരെ, അച്ഛമ്മ മേല് കഴിക്കിച്ച് കുട്ടനെ ചൂടുള്ള പാല് തരാലോ. ഏ ആ ഇന്ന് എന്തൊക്കെ ഉണ്ടായി സ്കൂളില്.
2: ആയിഷമ്മ ദേ ഇതെങ്ങനെയുണ്ട്?
0: എന്താ
2: അമ്മയുടെ മുണ്ടും നേരിയതുവാ. ഇന്ന് ബുധനാഴ്ചയല്ലേ, ഈ വെള്ളിയാഴ്ച അമ്മയുടെ പിറന്നാളാ. ആയിഷമ്മയെ ക്ഷണിക്കാനിരിക്കയാ ഞാൻ. വരണം, വരാതിരിക്കരുത്.
0: ഇല്ല,
2: വരുന്ന വഴി ദമയന്തി അമ്മയും ക്ഷണിച്ചു.
0: ഓഹോ,
2: അമ്മയോട് പറഞ്ഞിട്ടില്ല.
0: ഏ
2: ശ്രീ ഏട്ടന്റെ നിർബന്ധ, എല്ലാം സസ്പെൻസ് ആക്കി വെക്കാൻ.
0: അന്നെപ്പോലൊരു മരുവളെ കിട്ടിയത് പുണ്യം ചെയ്തുകൊണ്ടാന്ന് ഓള് പറഞ്ഞിട്ടേ ഉള്ളൂ. പെരുത്ത സന്തോഷായി മോളെ.
2: ആ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല ആയിഷമ്മ. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി.
0: മോളെന്ത് വർത്താനായി പറയുന്നത്? ഏ മോളെ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി എത്ര കാലം അമ്മേനെ നോക്കാനുണ്ട് എനക്ക്.
2: അത് പോരെ ആയിഷമ്മ, ഞാനുള്ള കാലം വരെ അമ്മ എന്നോടൊപ്പം ഉണ്ടാകണം.
0: അതാണ് ആ കാര്യം. പടച്ചോനല്ല ഈ ആയിഷമ്മയാണ് എനക്കത് തന്നിക്കണ്.
2: ആയിഷമ്മയുടെ നാവ് പൊന്നാവട്ടെ.

0: അല്ല, എന്താ ഇത്? ഇതാ ചായ കുടിക്ക്. അപ്പോഴേക്ക് ഇവിടെ എന്താ ഉണ്ടായത്?
1: അതോ ഓക്ക് സ്നേഹം വന്നപ്പം ഈ ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ച ഒരുമ്മ തന്നതാ, അത്രയുള്ളൂ. മോടെ മോക്കൊക്കെ ഒന്ന് കഴുകി വാ ചെല്ലേ.

0: അല്ല, വെള്ളിയാഴ്ച പറഞ്ഞാല് വന്നാല് എന്താ കാര്യം?
1: സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്ന
0: എന്നാലേ അതൊക്കെ എനിക്ക് തന്നെ. വെള്ളിയാഴ്ച പറഞ്ഞാളാണെന്ന് ഇജ്ജ് പറഞ്ഞില്ലല്ലോ. എന്നാലും ഹാപ്പി ബർത്ത്ഡേ സൂത്രയെ. അലീനക്കുട്ടി നമ്മളെ ക്ഷണിച്ചിട്ട് അതുകൊണ്ട് നമ്മള് വരും.
1: പിറന്നാളോ എന്റെയോ? ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ദിവസമാണത്.
0: മുണ്ടാണ്ടിരിക്കും സൂത്രയെ. ദാ നോക്ക്, അന്റെ മരോള് അല്ല അന്റെ മോള് അനക്ക് കൊണ്ടുവന്നത്. അത് മുണ്ടും നേരിയതും ശേല അയക്കണം കേട്ടോ.
1: ഞാൻ 14 വർഷമായി മനസ്സുകൊണ്ട് പിറന്നാള് മറന്നിട്ട്. ഇനി അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ടേ.
0: ഇജ്ജ് വേണ്ടാത്ത ഭർത്താനോ ഒന്നും പറയണ്ട. ദമയന്തിനെ ക്ഷണിച്ചിക്കണോളൂ. ദാ ഒന്ന് നോക്ക്.
1: നന്നായിട്ടുണ്ട്, മക്കളുടെ ഇഷ്ടല്ലേ. ആവട്ടെ അല്ലേ. മോളെ ചായ തണുക്കുന്നു.
0: അല്ല മോണുട്ടൻ എവിടെ?
1: അതാ അവൻ ടിവിന്റെ മുമ്പിലെത്തി. ഇതാ മോളെ ചായ.
2: എന്റെ സെലക്ഷനാ, അമ്മയ്ക്ക് ഇഷ്ടായോ?
1: ഒരുപാട് ഒരുപാട് ഇഷ്ടായി. തിരക്ക് പിടിച്ചതൊന്നും വേണ്ടായിരുന്നു മോളെ. എത്ര മുണ്ടും നേരിയതും ഉണ്ടിവിടെ വെറുതെ കിടക്കണ്. അതൊക്കെ ഉടുത്ത് തീരാനുള്ള സമയം അമ്മയ്ക്കുണ്ടാവുന്ന ഒരു നിശ്ചയമില്ല മോളെ.
2: അമ്മേ
0: സൂത്രേ, തുണി വാങ്ങി തുന്നിച്ചു കൊണ്ടുവന്നില്ലേ? ഇജ്ജി ഈറ്റാക്കൂട്ട് വർത്താനം പറഞ്ഞ് ഓണ ബേജാറാക്കണ്ട. ഇനി പനക്കത് വേണ്ടാന്ന് ഇജ്ജി പറയണെങ്കിലേ വെള്ളിയാഴ്ച ഇതിട്ട് ഇവിടെ നിന്ന് ഒന്ന് പവറാക്കാനും ഞമ്മള് റെഡി അല്ല. പിന്നെ മോളെ, ഇനി ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ എനിക്ക്?
2: ആ ശ്രീയേട്ടൻ പറയുന്നു ഡോക്ടർ ആങ്കിളിനെയും വിളിക്കണമെന്ന്.
0: അതേതായാലും നന്നായി. ഇങ്ങനെ നാട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറെ നമുക്ക് വേറെ എവിടെ കിട്ടാനാ? ഡോക്ടറെ കണ്ടാ മതി, പകുതി സുഖേട് അപ്പൊ തന്നെ കുറഞ്ഞേന്ന്
3: തോന്നും.
0: എന്നാലും സൂത്രേ, മോളെ നമ്മള് പോണ്. അല്ല ആ മരുന്നിന്റെ പേരെന്തേനു? നമ്മള് മറന്നു.
1: താത്താ നിങ്ങളത് വാങ്ങാനൊന്നും പോണ്ട, ശ്രീക്കുട്ടം വാങ്ങിക്കോളും. വെള്ളിയാഴ്ച വന്ന ആദ്യത്തെ സൽക്കാരം അതാണ്. നേരത്തെ എത്തിയേക്കണേ.

0: ഹലോ.
1: ആ അലിന, ഞാനാണ് നർമ്മദ.
0: ഓ,
1: ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ മോന്. തീരെ വയ്യ, വെള്ളം പോലും കുടിക്കുന്നില്ല, ഒന്ന് സംസാരിക്കുന്ന പോലുമില്ല. ആദ്യമൊക്കെ എല്ലാറ്റിനും ദേഷ്യവും വാശിയായിരുന്നു. ഇപ്പോ ഇടയ്ക്കിടെ തേങ്ങിക്കരയുകയും അച്ഛമ്മേ അച്ഛമ്മേ എന്ന് അവ്യക്തമായി പറയുകയും ചെയ്യുന്നു. അലിന, നീ എന്താ ഒന്നും പറയാത്തത്?
2: എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ?
1: കാണിച്ചു. ആദ്യം ഞങ്ങൾ വിശ്വനാഥൻ ഡോക്ടറെ നിന്റെ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലാ. അലീന, എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല.
2: ഡോക്ടർ എന്തു പറഞ്ഞു?
1: ഡോക്ടർ പറഞ്ഞിട്ടാ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വിനോദരൻ പോയിരിക്കുന്നത്. മോനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനും ഡോക്ടർ പറഞ്ഞു. എന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിപ്പോയി അലീന. അമ്മ വരുന്നതും കാത്തിരിക്കാൻ ഞാൻ.
2: അത് നന്നായി. വൃദ്ധസദനത്തിലെത്തിയ ഒരമ്മയെങ്കിലും രക്ഷപ്പെട്ടല്ലോ. മനസ്സാ വാച കർമ്മണ, തെറ്റ് ചെയ്തവരാണ് നമ്മൾ. നീ പറഞ്ഞു തന്നതും ഞാൻ പ്രവർത്തിച്ചതുമെല്ലാം അബദ്ധങ്ങളായിരുന്നു എന്ന് മനസ്സിലായി. മനസ്സ് ശരീരവും തകർന്നിരിക്കുക. ഞാൻ ഒരപേക്ഷയുണ്ട്. ഇനി ഒരിക്കലും ഒരിക്കലും നീ എന്നെ വിളിക്കരുത്
1: അലീന,
2: പ്ലീസ്. പക്ഷേ നിന്റെ കുഞ്ഞിനു വേണ്ടി, അവന്റെ ആയുസ്സിനു വേണ്ടി ഞാൻ മനമുറ്റു പ്രാർത്ഥിക്കും. കാരണം കുഞ്ഞുങ്ങൾ തെറ്റു ചെയ്യുന്നില്ലല്ലോ. അവരുടെ മനസ്സിൽ പകയോ പരാക്രമമോ ഇല്ലല്ലോ. അറിവില്ലായ്മ കൊണ്ട് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു പോയിരുന്നു ഞാൻ. അന്ന് നഷ്ടപ്പെട്ട

0: എന്റെ സന്തോഷവും സമാധാനവും.
1: അലീന
0: പ്ലീസ്, ഇനി ഒരിക്കലും നീ എന്നെ വിളിക്കരുത്.
2: ആരായിരുന്നു മോളെ ഫോണിൽ?
3: ആ നർമ്മദയമ്മേ.
2: നർമ്മദയോ? എന്തെങ്കിലും വിശേഷിച്ച്?
3: ആ അവൾക്കും ഒരുപാട് വിശേഷങ്ങളുണ്ടമ്മേ, ഇവിടുത്തെ പോലെ തന്നെ.
2: അത് നന്നായി. എല്ലാവരും സ്നേഹത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും കഴിയട്ടെ.
3: ഞാൻ നഷ്ടപ്പെടുത്തിയതും അതാണമ്മേ.
2: മോളെന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ അമ്മയ്ക്ക്?
3: എല്ലാം മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ മറന്നുപോയമ്മേ. ഒരുപാട് തെറ്റുകളും ഞാൻ ചെയ്തു.
2: അതേ അമ്മ വിശ്വസിക്കില്ല.
3: തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടവരല്ലേ?
2: തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടോട്ടെ, നമുക്കെന്താ?
3: ആ കൂട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിലോ?
2: മോളെ, അമ്മയുടെ കണ്ണടയുന്നവരെ നിന്റെ കണ്ണ് നനയരുതെന്നേ അമ്മയ്ക്ക് പ്രാർത്ഥനയുള്ളൂ. മോള് കഴിഞ്ഞിട്ട് എന്റെ ശ്രീകുട്ടനും ഈ അമ്മയുടെ മനസ്സിൽ സ്ഥാനമുള്ളൂ.

0: നെക്സ്റ്റ്. മോഹൻ, ഇനി ആരുമില്ലേ? ആരാ അവിടെ? ഓ മൈ ഗോഡ്, അലീന! അലീന, എന്തു പറ്റി? നീ ഇവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അലീന, റിലാക്സ്, റിലാക്സ്, അല്പം കൂടി വിശ്രമിച്ചോളൂ. ഇതാ ഈ വെള്ളം കുടിക്കൂ, മുഖമുക്കി ഒന്ന് കഴുകിക്കോളൂ.
1: അങ്കൾ, വെള്ളിയാഴ്ച അമ്മയുടെ
0: എല്ലാം പറയാം, 5 മിനിറ്റ് കൂടി വിശ്രമിച്ചോളൂ.
1: വേണ്ട വേണ്ട അങ്കളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ പിറന്നാളാ വെള്ളിയാഴ്ച. ഞാൻ അങ്കിളിനെ ക്ഷണിക്കാൻ വന്നതാ. അങ്കിൾ വരണം. എനിക്ക് അങ്കിളിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
0: അതിനെന്ത്, എല്ലാം പറഞ്ഞോളൂ. ഇതാ ഞാൻ നിന്റെ മുന്നിൽ തന്നെയുണ്ടല്ലോ. വെള്ളിയാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ല. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൽക്കത്തയിലേക്ക് പോവുകയാണ്, മകന്റെ അടുത്തേക്ക്. 2-3 ആഴ്ച കഴിഞ്ഞേ വരൂ.
1: അപ്പോ അങ്കിൾ ഉണ്ടാവില്ല അല്ലേ?
0: ഇല്ല, അങ്കിൾ വരുന്നത് വരെ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല.
1: അങ്കിൾ, എനിക്ക് എന്റെ അമ്മയെ വേണം. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്.
0: ഇപ്പോഴിങ്ങനെ തോന്നാൻ?
1: ചെയ്തു പോയതെല്ലാം തിരുത്താൻ പറ്റാത്ത തെറ്റുകളാണെന്ന് എനിക്ക് ബോധ്യമായി. അമ്മ അമ്മ എന്നും എന്നോടൊപ്പം ഉണ്ടാകണം. അമ്മയെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അമ്മയില്ലാത്ത ഒരു ദിവസം പോലും.
0: ഇന്ന് ശ്രീകുമാർ വന്നിരുന്നു.
1: ശ്രീയേട്ടനോ, എന്തിനാ വന്നേ?
0: അമ്മയുടെ പിറന്നാളിന് ക്ഷണിക്കാൻ.
1: എന്നിട്ട് അങ്കിൾ എന്ത് പറഞ്ഞു?
0: കാര്യങ്ങളൊക്കെ പറഞ്ഞു.
1: എന്ത് കാര്യങ്ങൾ?
0: വീടിനെ കുറിച്ചും സ്നേഹബന്ധങ്ങളെ കുറിച്ചും അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു.
1: ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥമില്ല അങ്കിളെ.
0: എന്തുകൊണ്ടില്ല? ആര് പറഞ്ഞു അങ്ങനെയൊക്കെ?
1: എന്റെ അമ്മ ഒരു പാവ അമ്മ അങ്കിളെ. എന്റെ അമ്മ എനിക്ക് തിരിച്ചു തന്നൂടെ അങ്കിളിന്?
0: എന്താണ് ചെയ്യേണ്ടത്? വേണ്ടെന്ന് പറയുമ്പോൾ തള്ളാനും ആഗ്രഹിക്കുമ്പോൾ കൊള്ളാനും പറ്റുന്നതാണോ ജീവൻ? ഏതായാലും അലീനക്ക് പറയാനുള്ളതെല്ലാം പറയാം.
1: എന്റെ മോനാണേ സത്യം. അമ്മയില്ലാതെ ഒരു ദിവസം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല.
0: മോളെ, അപക്വമായ മനസ്സാണ് നിന്നെ വഴിതെറ്റിച്ചത്. മുത്തശ്ശി കഥകൾ കേട്ട് സാരംഗ് വഴിതെറ്റിപ്പോകുമെന്ന് അന്ന് നീ ഭയന്നു. അതിന്റെ സത്യാവസ്ഥ നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ നെഗറ്റീവ് ചിന്താഗതിയോടെ നിന്നെ ഉപദേശിച്ച് കീഴ്പ്പെടുത്താൻ നിന്റെ ഉപദേശകർക്ക് കഴിഞ്ഞു.

0: മോനെ, അമ്മയുടെ ആയുസിന്റെ പുസ്തകത്തിൽ വിധി കോറിയിടാൻ നീ ശ്രമിച്ചു. അതിന് പിൻബലമേകാൻ ഈ അങ്കിളിന്റെ മനസാക്ഷിയെയും നീ കൂട്ടിപിടിച്ചു. അതല്ലേ സത്യം?
1: അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് അങ്കിളെ, പ്ലീസ്.
0: ഒരു പ്രധാന കാര്യം ഞാൻ മറന്നു. ഒരാഴ്ച മുന്നേ നർമ്മദയും ഭർത്താവും കുഞ്ഞിനെയും കൊണ്ട് വന്നിരുന്നു. ഒരുപാട് നേരം കരഞ്ഞു അവൾ. കുഞ്ഞിൻ്റെ നില അത്രയും മോശമായിരുന്നു. ഒരു പോംവഴിയെ ഞാൻ നിർദ്ദേശിച്ചുള്ളൂ, ആ അമ്മയെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ.
1: അവൾ ചെയ്തതിനേക്കാൾ ക്രൂരമായ പ്രവൃത്തിയല്ലേ ഞാൻ ചെയ്തത്?
0: മക്കൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ മാത്രമേ അവർക്ക് അച്ഛനമ്മമാരെ വേണ്ടൂ. പിന്നീട് അവ പാഴ് ജന്മങ്ങളാണ്. ചിലപ്പോൾ വെറുമൊരു വീട്ടുകാവൽക്കാരൻ എന്ന പദവിയും കൊടുക്കുന്നു. എല്ലാം നിത്യവിസ്മയങ്ങൾ തന്നെയല്ലേ. ആട്ടെ, സാരങ്ങി ഇപ്പോഴും അമ്മയുടെ അടുത്ത് പോവാറില്ലേ?
1: അവന് ഉറങ്ങുന്നത് പോലും അമ്മയുടെ കൂടെയാ.
0: അപ്പോൾ എന്റെ നിർദ്ദേശങ്ങൾ നീ പാലിച്ചു അല്ലേ?
1: ചെയ്തു പോയ വലിയ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുകയാണ് ഞാൻ. ഞാൻ തകർന്നു കൊണ്ടിരിക്കളെ.
0: ഈ പശ്ചാത്താപത്തേക്കാൾ വലിയൊരു പ്രായശ്ചിത്തവുമില്ല. ത്യാഗം കൊണ്ടേ അത് നിറവേറ്റാനാവൂ.
1: അങ്കൾ, ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ? അന്ന് അമ്മയ്ക്ക് കൊടുത്ത പിൽസ് കുറച്ച് എനിക്ക് കൂടി തന്നൂടെ അങ്കളിന്?
0: അതിനെന്താ, അമ്മക്കും അലീനക്കും തരാമല്ലോ.
1: വേണ്ട അങ്കളെ, വേണ്ട. ഇനി ഇനി എനിക്ക് മാത്രമേ അത് വേണ്ടൂ. എനിക്ക് മാത്രം മതി.
0: അന്ന് ഒരു ജീവൻ അപായപ്പെടുത്തുവാൻ നമ്മൾ രണ്ടുപേരും സാക്ഷികളായി ഉണ്ടായിരുന്നു. ഇനി അലീന കൂടി ആ വഴി സ്വീകരിച്ചാൽ സാക്ഷിയായി ഞാൻ തനിച്ചാവില്ലേ? ഒന്ന് ചോദിക്കട്ടെ, അന്ന് കൊണ്ടുപോയ ഗുളികകൾ മുഴുവനും അമ്മക്ക് കൊടുത്തിട്ടില്ലേ?
1: ഇല്ല, ഇല്ല.
0: പിന്നെ എത്രയെണ്ണം കൊടുത്തു?
1: ഞാൻ മൂന്ന് പാതി ഗുളിക കൊടുത്തുപോയി. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് അങ്കളെ.
0: അപ്പോൾ ഞാൻ തന്ന 20 ഗുളികയിൽ 1.5 ഗുളിക അമ്മക്ക് കൊടുത്തു അല്ലേ? ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യൂ, ഈ മേശക്കരിയിലേക്ക് ഇരിക്കൂ, പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അലീന, ബാക്കി പിൽസൊക്കെ എന്ത് ചെയ്തു?
1: ബാക്കിയൊക്കെ നശിപ്പിച്ചു, ഒക്കെ വലിച്ചെറിഞ്ഞു ഞാൻ.
0: കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് ഉപകാരമാവുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
1: അങ്കിളിനെങ്ങനെ ചിരിക്കാൻ കഴിയുന്നു?
0: എന്റെ പ്രതീക്ഷകൾ തെറ്റിയിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരു സംതൃപ്തി തോന്നി. അതുകൊണ്ടാ
1: അങ്കിളിന്റെ അലീനയുടെ കണ്ണീരിന് മുന്നിൽ എന്ത് പ്രതീക്ഷയാണ് അങ്കിളിന്?
0: മോളെ, സങ്കീർണമായി കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഊടും പാവുമിട്ട് നെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള എന്റെ ശുഭപ്രതീക്ഷ.
1: അങ്കിൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല.
0: ഞാൻ അന്ന് തന്നത് അമ്മക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഗുളികയായിരുന്നു.
1: വൈറ്റമിൻ ഗുളികയോ?
0: അതെ.
1: സത്യമാണോ അങ്കിളെ?
0: പകൽ പോലെ സത്യം.
1: ഇത് ഞാൻ വിശ്വസിച്ചോട്ടെ?
0: അലീന, നിന്റെ സഹനത്തിന്റെ സമ്മാനമായി നീ കൊതിക്കുന്ന അമ്മയുടെ ആയുസ് ഇതാ ഞാൻ നിനക്ക് നീട്ടിത്തന്നിരിക്കുന്നു.
1: എന്റെ അമ്മയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല. അങ്കിൾ, ഞാൻ ആ കാലുകളിൽ ഒന്ന് നമസ്കരിച്ചോട്ടെ.
0: അലീന, എന്താ ഇത്? എന്റെ കാല് വേദനിക്കുന്നു, എഴുന്നേൽക്കൂ. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന് മാത്രമാവട്ടെ. നീ എന്നും സന്തോഷമായിരിക്കണമെന്ന് മാത്രമേ ഈ അങ്കിൾ ആഗ്രഹിച്ചു.
1: എന്നാലും ചെറിയൊരു സൂചന പോലും അങ്കിൾ എനിക്ക് തന്നില്ലല്ലോ.
0: എങ്കിൽ ഇതൊരു ദുരന്ത നാടകമാകുമായിരുന്നില്ലേ? ഈ ഒരു വഴിയിലൂടെ മാത്രമേ നിനക്ക് കൈമോശം വന്ന കുടുംബസ്നേഹം, നന്മ ഇവയൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നുള്ളൂ. ഒരിക്കൽ നിന്റെ കർക്കശമായ ശാഠ്യത്തിനും വാക്കുകൾക്കും മുമ്പിൽ പകച്ചു പോയിരുന്നു ഞാൻ. അപ്പോഴും നിന്റെ കുടുംബഭദ്രത, അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
1: എന്റെ അവിവേകം പുറത്തോടെ അങ്കിളിന് അങ്കിളിന്റെ ഈ കരുതലില്ലായിരുന്നെങ്കിൽ വ്യർത്ഥമായ ഒരു ജീവിതാന്ത്യം, അത് മാത്രമേ എന്റെ മുന്നിൽ ഉണ്ടാകുമായിരുന്നു.

0: അലീന, ഇനി ആ വലിയ തെറ്റിനെ ഓർത്ത് പരിതപിക്കുകയല്ല വേണ്ടത്. വീണ് കിട്ടുന്ന ഓരോ ദിവസവും പ്രത്യാശയുടെ പ്രസന്നതയുടെ തോൽ സ്പർശമാക്കി മാറ്റണം.
1: അങ്കിളിന്റെ ഈ മൊഴിമുത്തുകൾ നന്ദിയോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കുകയാണ് ഞാൻ.
0: ഒന്നുകൂടി പറഞ്ഞോട്ടെ ഞാൻ, നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ട കുഞ്ഞുങ്ങളിൽ ആത്മീയ നിക്ഷേപം കരുതി വെക്കേണ്ടതുണ്ട്. ഒരു മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ അതിന് കഴിയൂ. ആ ചൈതന്യത്തെ നമ്മൾ ഊതിക്കെടുത്തിയാൽ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു പോയ ഒരു പുതുതലമുറയെ മാത്രമേ നാടിന് സമ്മാനിക്കാൻ കഴിയൂ.
1: ഇതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയെങ്കിലേ. നിറവേറ്റപ്പെടാത്ത ഒരുപാട് കടപ്പാടുകൾ ഇവിടെ ബാക്കി വെക്കാൻ ഞാൻ ഇറങ്ങാം.
0: പോകാൻ വരട്ടെ, അലീനയോടൊപ്പം ഞാനും വരുന്നു.
1: അങ്കിളും വരുന്നുണ്ടോ? ഓ, സന്തോഷായി എനിക്ക്.
0: അതിനു മുമ്പ് ഇതാ.
1: ഇതെന്താ?
0: ഇത് രണ്ട് തവണകളിലായി നീ എനിക്ക് തന്ന പാരിതോഷികം, ഐ മീൻ എന്റെ ഫീസ്. ഞാനിത് തുറന്നു നോക്കിയിട്ടേയില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇത് നിന്നെ ഏൽപ്പിക്കാൻ.
1: ഞാൻ ആവർത്തിച്ച മറ്റൊരു തെറ്റ് അല്ലേ? ആ തെറ്റിനെയും അങ്കിൾ ശരികൊണ്ട് തോൽപ്പിച്ചിരിക്കുന്നു.
0: തെറ്റുകളെ തെറ്റുകൊണ്ട് ശരിവെച്ചാൽ ശരികൾക്കുള്ള സ്ഥാനം എവിടെയാണ്? ഏതായാലും തിരസ്കാരങ്ങളുടെ പുറംപോക്കിൽ നിന്ന് പൂജാ സവിധത്തിലേക്ക് എത്തുകയാണ് അമ്മ. അതിലുപരി എന്ത് ഫീസാണ് എനിക്ക് വേണ്ടത്? അലീന, പോകാം നമുക്ക്.
1: കയറിക്കൊള്ളൂ. ശരി.

നവപൂജിതം നാടകം സമാപിക്കുന്നു. രചന പദ്മിനി എൻ എം ചെട്ടിക്കുളം. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: സുഭദ്ര, സാവിത്രി ശ്രീധരൻ, ആയുഷുമ്മ, നിലമ്പൂർ ആയിഷ, അലീന, എ എൻ ജഷിതകുമാരി, നർമ്മദ, സി കെ ആശാലത, ഡോക്ടർ മണിയൂർ രവി, ശ്രീകുമാർ, പ്രദീപ് ഗോപാൽ. സംവിധാനം മാത്യു ജോസഫ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
7: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
9: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ച ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് വണ്ണിലെ 14 ഇന്ത്യക്കാരെയും രക്ഷപ്പെടുത്തിയതായി ഇന്ത്യൻ എംബസി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം

ഇലിവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോഗ്രാമിലധികം സ്വർണം പിടികൂടി. 1.5 കോടി രൂപ വിലമതിക്കുന്ന 1281.7 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 171 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചോളൂ. 9000224440. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ മെസ്സേജുകൾ അയച്ചോളൂ. ഈ പാട്ട് കേട്ടുകൊണ്ട്

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: മണിയൂരിലെ പ്രസാദിന്റെ ഇഷ്ടഗാനം കേൾക്കാം. വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ ഈണം.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കണ്ടു കണ്ടറിഞ്ഞു ഈ ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയ ഗാനം. കലാധരന്റെ വരികൾക്ക് ശ്യാമിന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മേലാകത്ത് നിന്ന് ആനന്ദൻ ആവശ്യപ്പെട്ട ഗാനം ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ ഈണം.

റിയൽ എഫ് എം ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റ്. രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വട്ടോളി പരുമയിൽ നിന്ന് ബാബു ആവശ്യപ്പെട്ട ഗാനം ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ ശ്യാമിന്റെ ഈണം.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
2: വേങ്ങേരിയിലെ കൃഷ്ണപ്രസാദിന്റെ ഇഷ്ടഗാനം ഇതാ. അനുരാഗി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കീച്ചേരിയുടെ വരികൾ ഗംഗൈ അമരന്റെ ഈണം.

റിയലിഫമിൽ കേട്ടുകൊണ്ടിരിക്കുന്നു രഞ്ജിനി. ബാലുശ്ശേരിയിലെ മാളവിക ഉണ്ണിമായ ഇവരുടെ ഇഷ്ടഗാനം കല്യാണ പിറ്റേന്ന് എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കാരപ്പറമ്പിലെ രാജേന്ദ്രന്റെ ഇഷ്ടഗാനം മാനത്തെ വെള്ളിത്തേര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ ജോൺസന്റെ ഈണം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: മഴനിലാവ് എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുഷ എടവണ്ണപ്പാറ. പൂച്ചൽ ഖാദറിന്റെ വരികൾ രവീന്ദ്രന്റെ ഈണം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം മേപ്പുത്തലത്ത് മാധവൻ ശ്രീലത കുരിക്കത്തൂർ ആവശ്യപ്പെട്ടതാണ്. അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും റിയൽ എഫ്എമ്മിന്റെ സ്നേഹാശംസകൾ.
1: രഞ്ജിനി
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 11 മണി. ഇനി എഫ് എം ഗോൾഡ് പരിപാടികൾ.